0: ശുഭദിന ചിന്തകൾ.
1: ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമില്ലാത്ത മനുഷ്യൻ ചത്ത് ജീവിക്കുന്നതിന് തുല്യമാണ്. മാറ്റങ്ങളും വളർച്ചയും നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല ശാരീരിക മാനസിക ഉല്ലാസത്തിൻ്റെ അവസ്ഥയുമൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതാണ്. ആഗ്രഹം പലപ്പോഴും ഊർജമാണ്. നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അഗ്നിച്ചിറകുകളായി മാറുകയും ആ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ആ യാത്രയുടെ ക്ഷീണമറിയാതിരിക്കുകയും ഒക്കെ ചെയ്യും. നല്ലതാണ്. എന്നാൽ ആസക്തിയും ആർത്തിയും ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് വല്ലാത്ത ആസക്തിയായാൽ, എന്തിനോടാണോ ആസക്തി കാണിക്കുന്നത് അത് ലഭിച്ചാൽ ആസ്വദിക്കാൻ കഴിയില്ല. ഇനി അഥവാ അത് സ്വന്തം ജീവിതത്തിലുണ്ടെങ്കിൽ പോലും അതും ആസ്വദിക്കാനാവില്ല. ധനമാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീയോടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത ആസക്തിയും ആർത്തിയും കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടുകയും നേടാനുള്ള സന്തോഷങ്ങൾ ആ ആസക്തിയുടെ വെപ്രാളത്തിൽ ലഭിക്കാതെ വരികയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അല്പം അകലെ നിന്ന് ജീവിതത്തിൻ്റെ വികാരങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നോക്കിക്കാണുന്നതിലും നേടുന്നതിലും കൂടുതൽ ആസ്വാദ്യതയുണ്ടെന്നാണ് എൻ്റെ പക്ഷം. സ്വന്തം വികാരങ്ങളോട് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വ്രതാനുഷ്ഠാനൻ പോലെയുള്ള പ്രാർത്ഥനകൾ അവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളമുൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA-യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS-ലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയുടെ സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൌത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൌത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൌണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൌത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധിനിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയഗോൾ നേടി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ. റോൾ ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
3: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, വുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർകോട് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു
1: തീർത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാന്റിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: Stay tuned, stay happy with the radio 91.2.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ
1: സ്വന്തമായി
0: ഇടയ്ക്ക് ഇറങ്ങി പറഞ്ഞു ഗൈസ്. അപ്പൊ ഈ ഒരു രാവിലെ നല്ല മഴയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. എന്തായാലും മഴ
1: നല്ലതായിരുന്നു.
0: ആ, ഞങ്ങളുടെ വീണ്ടെടുത്തുണ്ട്,
1: മഴ ഉണ്ടായിരുന്നല്ലേ,
0: റോഡൊക്കെ നനഞ്ഞടപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അതാണ് പറയുന്നത്, മഴ നനയാതെ രാവിലെ ഇങ്ങ് എത്തി. എന്തായാലും തണുത്ത് വിറച്ച് ഒരു രാവിലെ അങ്ങ് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം, നമുക്കൊക്കെ എപ്പോഴും ഭയങ്കര ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് എന്തായിരിക്കും?
1: ചേട്ടനെ
0: സംബന്ധിച്ച് ചേട്ടനെ ഏറ്റവും വലിയൊരു സമ്മാനം എന്താണ്? ഒറ്റ വാക്കി ചോദിച്ചു കഴിഞ്ഞാല്
1: സമ്മാനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ പലതും ആകാമല്ലോ സമ്മാനം, അങ്ങനെ പല കാര്യങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തികളാകാം, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ വലിയൊരു ആഗ്രഹിച്ചിരുന്ന് കിട്ടിയ ഒരു സൈക്കിൾ ആകാം, അങ്ങനെ പലതും ആകാമല്ലോ. ഏറ്റവും കൂടുതൽ കിട്ടിയ സമ്മാനം ഏതാണ്?
1: നമ്മുടെ മനസ്സിലാകുന്ന കുറച്ച് മനുഷ്യർ അതായിരിക്കും.
0: ഫ്രണ്ട്സ് ആണോ?
1: ഫ്രണ്ട്സ് ആവാം, കസിൻസ് ആവാം, അങ്ങനെ
0: അങ്ങനെയൊക്കെ ആകല്ലേ. പക്ഷെ അപ്പോ നമുക്കൊക്കെ ഏറ്റവും ചെറുപ്പകാലമാണ് ഒന്നുകൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല.
1: അവർ
0: ചെറുപ്പകാലം വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കിയ ഒരുപാട് പേര് നമുക്കുണ്ടായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പം എത്ര പറഞ്ഞാലും ഉണ്ടല്ലോ, അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഒരു ചെറുപ്പകാലം അത്രയും മനോഹരമാകണമെങ്കിൽ അതിലേറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്.
1: ആരൊക്കെയാണ്?
0: അപ്പൂപ്പനും അമ്മൂമ്മയും, മുത്തശ്ശിയും മുത്തശ്ശനും അല്ലേ. അവരുണ്ടെങ്കിലും നമുക്കൊരു എത്ര പറഞ്ഞാലും ഒരു കൊച്ചുമക്കൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളൊരു വീട് നമുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, ഒരു പ്രായമുള്ളവരുള്ള വീടിന്. അതൊക്കെ നമുക്ക് പിന്നെ അലറച്ചില്ലറ കുറച്ച് വഴക്കുകളും കാര്യങ്ങളൊക്കെ അത് അതിന്റെ സൈഡിൽ കൂടെ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമ്മുടെ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവനെ വലുതായി അവൻ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു മുത്തശ്ശനോ അല്ലെങ്കിൽ മുത്തശ്ശി ആരെങ്കിലും ഒരാൾ എന്താണ് അവന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. മേബി നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആട്ടി കൂടുതൽ നമുക്ക് കഥ പറഞ്ഞു തരികയും രാത്രി കാലങ്ങളിൽ നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുക, അല്ലെങ്കിൽ അമ്മ
1: ഈ അമ്മൂമ്മ അപ്പനൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചിലപ്പോ അവരുടെ കൂടെ ആയിരിക്കും കിടക്കുന്നതൊക്കെ.
0: ഉറപ്പായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അമ്മ ശകാരിക്കുമ്പോ അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയുമ്പോ ഓടി പോയി ഒന്ന് പുറകിൽ പോയി ഒന്ന് അമ്മ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അയ്യോ എന്നെ അടിക്കുന്നേന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഒരു തൂണാണ് അടിക്കാതിരിക്കാനുള്ള ഒരു ചായവാണ് നമ്മുടെ ഈ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ഒരുപാട് പേർക്ക് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മളേറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകാം. അതിനുശേഷമായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ഒരു അച്ഛനും അമ്മയും തന്നെ കടന്നു വരുന്നത്. കാര്യം അവർ കൊച്ചുമക്കള് എന്താണ് 60 ഉം 6 ഉം ഒരേപോലെയാണെന്ന് പറയില്ല. അതുപോലെ
1: അല്ലേ പ്രായമാകുമ്പോൾ ഈ പ്രായം ഒരു കൊച്ചു പിള്ളേരെ പോലെ ആവും. ശരിക്കും അങ്ങനെയാണ് കേട്ടോ. കാരണം പറഞ്ഞാല് ഇവരെ വല്ലു പോവും, കൊച്ചു കുട്ടികളെ സ്വഭാവം അങ്ങനെയൊക്കെ ആവും. ഭയങ്കര വാശിയായിരിക്കും ഇവർക്ക്, ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്തു തന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥ വരും അല്ലേ. പ്രായമായി വരുമ്പോഴത്തേക്കിന് ഇവരെ പിടിച്ച് നടത്തണം, നമ്മള് ഫുഡ് വാരി കൊടുക്കണം.
0: അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയെ കുറിച്ചിട്ട് ഒരുപാട് ഓർമ്മകളാണ്. അതിപ്പോ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ, നമ്മൾ പറയുന്ന ചിലവർക്കൊന്നും മുത്തശ്ശിയുടെ മുത്തശ്ശനെ സ്നേഹം കിട്ടിയിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല.
1: എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത് അച്ഛന്റെ അമ്മയായിരുന്നു എന്നെ നോക്കിയിരുന്നത്. അപ്പോ അച്ചാമ്മ അച്ചാമ്മയാണ് വിളിക്കുന്നത്. അച്ചാമ്മ രാവിലെ തൊട്ട് വിളിയാൻ തുടങ്ങും.
0: അപ്പൊ
1: ഒറ്റമോനായോണ്ട് ഇതേപോലെ എന്റെ പുറയിലായിരുന്നു അച്ചാമ്മ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും എന്നെ ട്യൂഷൻ ഉണ്ടാക്കുന്നത് സ്കൂളിൽ കൊണ്ടാക്കുന്നത് എല്ലാം പുള്ളിക്കരുത്തിയായിരുന്നു.
0: അതെ, നമ്മളെ ഓരോ ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്നതായാലും ഒരു കഥയിലൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കിട്ടാത്ത ഒരുപാട് പേരും ഉണ്ടായിരിക്കും. അപ്പൊ അവർ ചിന്തിക്കുക എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് വിഷമിക്കണ്ട,
1: നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഇനി അപ്പൂനമ്മയാകുമ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് ആ ഒരു സ്നേഹം നിങ്ങൾ പകർന്നു നൽകും.
0: അതെ, പകരൂ, എല്ലാവർക്കും പകർന്നു കൊടുക്കും സ്നേഹം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മുത്തശ്ശനെ മുത്തശ്ശിയെ കുറിച്ചിട്ടുള്ള ആ ഒരു മെമ്മറി, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിക്കോട്ടെ, എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഉണ്ടായിരിക്കും. അതെന്തായാലും
1: എന്തെങ്കിലും ഒരു മെമ്മറീസ് അല്ല, നല്ല അടിപൊളി മെമ്മറീസ് ആയിരിക്കും. കാരണം അല്ലേ,
0: അല്ലേ, നല്ല മെമ്മറീസ് അല്ലേ. ഈ സ്നേഹമൊക്കെ കിട്ടാത്തവരുണ്ടായിരിക്കല്ലോ. അപ്പം സ്നേഹം കിട്ടാതെ ഒരുപാട് എന്താണ് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് വീടുകളിൽ എന്താണ് ഇപ്പോഴും ഡവറിയുടെ പേരിൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ അടുത്ത് വഴക്കിടുന്ന അമ്മായിമ്മ പോലെയൊക്കെ കാണിക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഒക്കെ
1: കാണും.
0: ഇല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു വർഷം ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറവും നമ്മൾ പറയണമല്ലോ, അങ്ങനെയല്ലേ? അപ്പൊ നമ്മള് അങ്ങനെ കൂടെ ചിന്തിക്കണം. അപ്പൊ വീട്ടില് കുടുംബം ഉണ്ടാക്കുന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും
1: കാണും.
0: അതേപോലെ നമ്മള് കുറ്റം പറയല്ല, രണ്ടായിട്ട് നമ്മൾ കാണുമ്പോൾ അപ്പൊ അതും കാണും, നല്ലതും കാണും, ചീത്തയും കാണും.
1: അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഐശ്വര്യക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച്
0: ആധികാരികമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോ വീടുകളുടെ അവസ്ഥയാണ്, ഓരോരോ ആൾക്കാരുടെ അവസ്ഥയാണ്
1: മാറിക്കൊണ്ടിരിക്കുക. ആൾക്കാരുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് അവർ പെരുമാറുന്ന രീതി.
0: ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന പ്രായം അവര് മാറണമൊന്നും
1: ഇല്ല.
0: എത്ര പറഞ്ഞാണെങ്കിൽ
1: എത്ര സീരിയൽ കാണുന്ന
0: മാറണമെന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അവർക്ക് വ്യക്തി ഇപ്പൊ എത്ര നമ്മള് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് തോന്നണം, അല്ലാതെ സ്വന്തമായിട്ട്.
1: ഒരു കാര്യമുണ്ട്, എന്തെന്നറിയോ, ഇപ്പം ഞാനിപ്പം ഇപ്പൊ നമ്മള് ജീവിക്കുന്നത് എപ്പോഴും നമ്മളൊരു ഹീറോ ആയിട്ടായിരിക്കും. നമ്മുടെ ഒരു കഥ അതിനകത്ത് നമ്മളായിരിക്കും ഹീറോ. നമ്മൾ എത്ര തെറ്റ് ചെയ്തെന്ന് പറയാൻ നമ്മള് നല്ല അടിപൊളി
0: കാര്യങ്ങളും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരുപാട് പേരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, അവനവന് നല്ലത് കാര്യം. നമുക്ക് തട്ടിമുട്ടൊക്കെ പോകാം, അതാണ് സംഭവം.
1: അപ്പോ
0: നമുക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ കാണും നമ്മളുടെ അപ്പനും അമ്മയെ കുറിച്ച്. നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള മെമ്മറീസും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അതൊക്കെ വേഗം തന്നെ വിളിച്ചു പറഞ്ഞോളൂ. ഒരു മെമ്മറീസ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പോഴേക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താട്ടോ.
1: ഓക്കേ.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
6: എന്റെ പൊന്നേ.

0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: യെസ്, വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യ. ആർജെ
4: നിതിൻ ഉണ്ണിയുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുത്തശ്ശരും മുത്തശ്ശിയുടെ മെമ്മറീസ് ഒക്കെയാണ് അല്ലേ. അപ്പോ നമുക്കൊക്കെ എന്താണ്
3: നമ്മുടെ കുട്ടിക്കാലം ഭയങ്കര കളർഫുൾ ആക്കിയ രണ്ട് മഹാവ്യക്തികൾ, അതെ അല്ലേ,
4: ആരാണിത്?
3: ആരൊക്കെയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും?
4: അപ്പൊ അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരെ കുറിച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ എന്റെ ഒരു മെമ്മറീസിലേക്ക് കടക്കുകയാണെങ്കിൽ എന്റെ അച്ഛാമ്മയെ, ഓ അമ്മമ്മയെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛമ്മയിൽ നിന്നും അധികം ഒന്നും കിട്ടിയിട്ടില്ല, അമ്മമ്മയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളതൊക്കെ. ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയിട്ട് എന്റെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നും ഞാൻ എന്റെ വിശേഷം പറയുമ്പോൾ ഒരു കോളുണ്ട്.
3: ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്? മാധുരി. കടപ്പാക്കടയിൽ നിന്നും മാധുരി. ഇടക്കളങ്ങര. ഓക്കെ ഓക്കെ ചേച്ചി, പറഞ്ഞോളൂ ചേച്ചി. ചേച്ചിയുടെ ബാല്യകാലം മനോഹരമാക്കിയ ആ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയൂ.
5: എനിക്ക് അമ്മയുടെ അമ്മയെ കുറിച്ചുള്ള പറയാനുള്ള അമ്മമ്മയെന്ന വിളിക്കുന്നേ. അപ്പം അമ്മ എന്താ, ഈ ഓണത്തിനൊക്കെ ഒരു ഞങ്ങൾ ചടയത്തിനാ ഇവിടെ എല്ലാരും കൂടെ കൂടുന്നതേ,
3: അതായത് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത്.
5: അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ഗോതമ്പ് അവച്ച് പായസം വെക്കുമായിരുന്നു അമ്മമ്മ. അപ്പൊ അത് ഇപ്പോഴത്തെ നമ്മള് പാക്കറ്റ് കിട്ടുന്ന അങ്ങനെയാണ് ഇതല്ലേ, അല്ലാതെ നമ്മള് വേദം അത് ഉരടിയിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പണിയാത്. അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്ത് വലിയ ശരീരത്തിനകത്ത് പായസം വെച്ച് അടുത്ത വീടുകളിലൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും. പക്ഷെ ഇപ്പൊ ഇനിയിപ്പം നമുക്ക് ആർക്കും അത് പ്രിപ്പറേഷൻ പോലും അറിയത്തില്ല. അപ്പൊ എനിക്ക് ആദ്യം അമ്മമാരെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള അതാ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അമിതമായ സ്നേഹമുള്ള ആയിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയാൽ ഞങ്ങൾ വരുന്നവരെ കാത്തു വെച്ചിരുന്നു. ഞങ്ങൾ വരുമ്പോ അത് ഞങ്ങൾക്ക് തരുകയും 3 വർഷമായി അമ്മമ്മ മരിച്ചിട്ട്. 2023 ഒക്ടോബർ 6 അമ്മമ്മ മരിച്ചത്. പിന്നെ അങ്ങനെ പിന്നെ അപ്പൂപ്പനെ കുറിച്ചാണെങ്കിൽ അപ്പൂപ്പന് നമ്മൾ വിഷുക്കൈ ദിവസം തരുന്നതും അങ്ങനെയൊക്കെ
4: ഉള്ളത് പറഞ്ഞു തരാറില്ലേ. ആ ഒരു മെമ്മറീസും രാത്രി കിടന്നുറങ്ങുന്നതും പിന്നെ അമ്മമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കും പോകുന്നത്. ആ ഒരു
5: അതെ വെക്കേഷൻ. പിന്നെ ഓണത്തിന് ഈ പലഹാരം, അച്ചപ്പം, അതൊക്കെ ഈ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി അതൊക്കെ പ്രത്യേക ടേസ്റ്റ്. ആ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയത്ത പോലും ഇല്ല.
3: റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല.
5: പിന്നെ അങ്ങനെ കുറെ ഓർമ്മ. പിന്നെ അമ്മമ്മയാണെങ്കിൽ പിന്നെ വെളുപ്പിനെ എണീറ്റ് അന്ന് 5 ഒക്കെ എഴുന്നേറ്റ് കുളിച്ചിട്ട് എനിക്ക് എന്റെ വേറൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് കുഞ്ഞാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ അമ്മമ്മ കുളിച്ചിട്ട് നാമം ജപിക്കുന്നത് കേട്ടാ നമ്മള്
3: എണീക്കുന്നത്.
4: പിന്നെ നമ്മള് സന്ധ്യക്ക് അമ്മമ്മയുടെ കൂടെ ഇരുന്ന് ഒരു നാമജപം അത് മസ്റ്റ് ആണല്ലേ.
5: അമ്മ വെളുപ്പിനെ ജപിക്കുമ്പോ നമ്മളെല്ലാം നാമം ഉണ്ടല്ലോ, നരനായി ഇങ്ങനെ ജനിച്ചു
4: ഓർമ്മ.
5: കുറെ നല്ല ഓർമ്മകള് നമുക്ക് വിഷമം. അമ്മമ്മ ആ ഒരു ഒന്നും തിരികെ കിട്ടത്തില്ലല്ലോ.
4: എന്തായാലും ഈ ഒരു രാവിലെ നമ്മളുടെ ആ ഒരു കഴിഞ്ഞ കാലവും നമ്മളുടെ ആ ഒരു നല്ലൊരു കാലം വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കിയ ആ ഒരു മുത്തശ്ശനെ മുത്തശ്ശി ഓർക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. നമ്മൾ അടുത്ത് പങ്കുവെച്ചാൽ കേട്ടോ.
5: കേട്ടാ,
4: നല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ ഈ ഒരു മാധുരി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോ എന്റെ അമ്മമ്മയുടെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നേ.
3: അമ്മമ്മയുടെ കാര്യം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ കോള്.
4: ഓക്കെ, അപ്പൊ ആ ഒരു കോള് കട്ടായി പോയിട്ടുണ്ട്. മറ്റൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോ
3: ഐശ്വര്യയുടെ ഇതാണ് പറയാൻ വന്നത്.
4: എനിക്കും അമ്മമ്മയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അച്ഛമ്മയുടെ അടുത്തൊന്നും നമുക്ക്
3: കിട്ടിയിട്ടില്ല.
4: അതുകൊണ്ട് അമ്മമ്മയുടെ കാര്യമാണെങ്കിൽ നമ്മള് ഈ പറയുന്ന

0: അല്ല, ഞാൻ കുറെ അധികം നാൾ അവിടെ നിന്നിട്ടാണ്, അമ്മ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങളെല്ലാം വളർന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര മെമ്മറിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്കിപ്പോഴും അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര സ്പെഷ്യലാണ്, ഇതൊരു രസമാണ് എനിക്കിപ്പോഴും. ആ ഒരു റോഡുകൾ കാണുമ്പോൾ ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്, ആ ഒരു റോഡ് കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എത്ര പോയാലും മടുക്കത്തില്ല, എപ്പോൾ പോയാലും ഒരു പുതുമുഖം തോന്നുന്ന സ്ഥലമാണ് വെൺമണിയാണ് കേട്ടോ. ആ ഒരു വെൺമണി ഷാരങ്ങക്കാവ് അമ്പലം, നല്ലൊരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ, ഒരു കുരങ്ങുകളൊക്കെ ഉള്ള ഷാരങ്ങക്കാവുമ്പോ. അപ്പൊ നമ്മുടെ കുടുംബാമ്പലാണ് അതിവിടെ.
1: അങ്ങനെ
0: വരും, അവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. അപ്പൊ കുരങ്ങൊക്കെ പിടിക്കാൻ വരും. അപ്പൊ നമ്മൾ, എനിക്ക് പേടിയായിരുന്നു കാലയിലൊക്കെ കയറി പിടിക്കാൻ. എന്നെ കൊലിച്ച ഒരു പുത്തം കൊലിച്ചിട്ട് പോയ ദിവസം എന്റെ കാലയിൽ ഇങ്ങനെ ഞങ്ങനെ കുടുങ്ങി കുടുങ്ങി പോയപ്പോ എന്റെ കാലിൽ പിടി, ഞാൻ അലറിക്കൊണ്ട് ഓടി. എനിക്കിപ്പോഴും പേടി, ആ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുരങ്ങുണ്ടെങ്കിലും ഞാൻ അപ്പുറം വേടെ ദക്ഷ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും. പകുതി കഴിയുമ്പോഴത്തെ കുരങ്ങ് കാണാം. അപ്പൊ ഞാൻ അതൊന്ന് പതുക്കെ ഇങ്ങനെ വലിയ അതൊക്കെ പൊക്കോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞാല് അമ്മ വീടൊരു വൈബുള്ള സ്ഥലമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കുരിയാല ഉണ്ടായിരുന്നു അവിടെ, അതായിരുന്നു എനിക്ക്. കുരിയാല മീൻസ് ഒരു നമ്മളുടെ പഴയ കാലത്ത് ഇല്ല ഒരു കാവ് പോലെ സംഭവം, വെട്ടിക്കോട്ട് അമ്പലത്തിൽ ഒരു കാവ് ഒക്കെ കാണാറില്ലേ, അതേപോലെ മറ്റൊരു സംഭവം. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് കുടുംബ അമ്പലത്തിലെ എന്താണ് പ്രതിഷ്ഠകള്, നമ്മുടെ ഷാരങ്ങക്കാവ് നമ്മുടെ കുടുംബാമ്പലാണ്. അപ്പൊ അവിടുത്തെ ചെറിയ ഒരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പൊ നമ്മളുടെ അവിടെ തന്നെ അവരെങ്ങനെ പറയുന്നത്, അപ്പൂപ്പൻ അമ്മൂമ്മമാർന്ന് അങ്ങനെ അപ്പൂത്തശ്ശന്മാർന്ന് എന്താ അപ്പൻ അപ്പൂപ്പമാരെന്നൊക്കെ പറയുന്നേക്കെ എനിക്കറിയില്ല. അപ്പൊ അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, കാപ്പിക്കുരു ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു രസമുള്ള ഒരു സ്ഥലമാണ് ഒരു കുരിയാല. അപ്പൊ നമുക്ക് വിളക്ക് എത്തിക്കുന്ന ഒരു സ്ഥലം അതാണ് കുരിയാല. അപ്പോ എനിക്ക് ഒരു ഒരു കാവില് നമ്മുടെ വീടിനോട് ബാക്കിലായിട്ടാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു തൂക്ക് വിളക്കൊക്കെ ഉണ്ട് അമ്മ വീട്ടിൽ, മറ്റേ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടുന്നൊരു,
1: ഞാനതെല്ലാം ഇമാജിൻ ചെയ്യാണ്,
0: ഒരു കോളത്തുള്ള ഒരു തൂക്ക് വിളക്കില്ല പഴയത്, ഇങ്ങനെ ഒരു മറ്റേ നമ്മുടെ യഥാർത്ഥ വിളക്ക് കത്തിക്കുന്നതിന്റെ മണ്ഡഭാഗം
1: മാത്രം,
0: യഥാർത്ഥ പേരൊന്നും അറിയില്ല. അങ്ങനെ ഒരു വിളക്കൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു വിളക്ക് കത്തിച്ചിട്ട് നമ്മള് നാമം ജപിക്കുക. ആ ഒരു വിളക്ക് വീടിന്റെ ഫ്രണ്ടിൽ കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ കുരിയാലയിൽ പോയിട്ട് വിളക്ക് കത്തിക്കുക. അതിനുശേഷം നമ്മൾ അകത്ത് കയറി വന്നിട്ട് ഇരുന്നിട്ട് നാമം ജപിക്കുക. ഈ പറഞ്ഞല്ലേ പറഞ്ഞാൽ ഇങ്ങനെ ജനിച്ച ഭൂമിയിൽ ആ ഒരു ഇതും. അപ്പൊ അതിന്റെ പുള്ളി അമ്മൂമ്മ എന്നും ഭക്ഷണമൊക്കെ തൊട്ട് തരും നമുക്ക്, എല്ലാ ദിവസവും തൊട്ട് തരും. അപ്പൊ നമുക്ക് വന്നിട്ട് കുളിപ്പിക്കും, നമ്മൾ വൈകുന്നേരം അമ്മൂമ്മയായിരിക്കും നമ്മളെ കുളിപ്പിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അന്ന് മാമൻ അന്ന് അവിടെ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഫുഡൊക്കെ കൊണ്ട് സ്നാക്സ് കൊണ്ട് തരുമ്പോൾ അത് കഴിക്കും. അമ്മൂമ്മ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മയുടെ ഇങ്ങനെ മടി വെച്ചേക്കും. നമ്മളൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അത് പകക്കും. ഞങ്ങളപ്പോൾ നാലു പേരുണ്ടായിരുന്നു, മാമൻ്റെ മക്കള്, ചേച്ചിയും ചേട്ടനും, പിന്നെ എൻ്റെ ചേട്ടനും ഞാനുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നാലുപേർക്കായിട്ട് അമ്മൂമ്മ പകക്കും, തിന്നത്തില്ല. അതിനുശേഷം നമ്മള് അന്നത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, നിലവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയല്, ഒരു പഴയ സീരിയലാണ്, അത് കാണുമായിരുന്നു. ഇതൊക്കെ എന്റെ ഒരു മെമ്മറി. പിന്നെന്താ ഈ പറഞ്ഞ പോലെ നമുക്ക് നൈറ്റ് ഇങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു തരും. പറഞ്ഞല്ലോ അവിടെ ഒരു എന്താ ഒരു കുളമല്ല ഒരു ആറുണ്ടായിരുന്നു. ആ ആറ്റില് വല്ലപ്പോഴും ഒരിക്കലും നമ്മൾ ആറ്റിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. അമ്മമ്മ വീട്ടില് ആടിന് പോച്ചൊക്കെ പറിക്കാൻ പോകുന്ന സമയത്ത് വല്ലപ്പോഴും ഒരിക്കലായിരിക്കും പോവാ. ആ സമയത്ത് നമ്മളെ കൂടി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഭയങ്കര രസം, പക്ഷെ നമ്മൾ ഇറക്കത്തില്ല, പേടിയാണ് പുള്ളിക്കാരി. എന്നിട്ട് എന്നെ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇതായിട്ട് കാല് പാത്രം നനപ്പിക്കെടുത്തിട്ട്, അത് ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ അച്ചപ്പമൊക്കെ മേക്ക് ചെയ്യുന്നത്, അച്ചപ്പം അല്ല എനിക്ക് അമ്മമ്മയുടെ ഒരു റെസിപ്പി ഓർമ്മ, കളിയോടക്കൊക്കെ ഉണ്ടാക്കും വിഷുവിന്. അമ്മ ഇവിടെ ഭയങ്കര
1: ഫൈബാണ്.
0: അങ്ങനെയാണോ പറയാ?
1: അത് എനിക്കറിയത്തില്ല, ഇനി അമ്മ ഉണ്ടാക്കിയ പേരാണെന്ന്. ഓണത്തിനുണ്ടാക്കിയത്
0: ഇവിടേക്കാണ് എല്ലാവരും വരിക. ഇതൊരു കുടുംബ വീടായതുകൊണ്ട് ഇവിടേക്കാണ് എല്ലാവരും ഓണത്തിനൊക്കെ വരുന്നത്, ഓണായാലും വിഷയമായാലും. അപ്പൊ പല പണ്ടേ മറ്റേ ഈ കർക്കിടവാഗമിനൊക്കെ ഒരു പൂജയൊക്കെ ഉണ്ട് ഇവർ ഈ വീട്ടില്. അപ്പൊ നമുക്കൊരു അടയൊക്കെ ഉണ്ടാക്കും, ശർക്കരയൊക്കെ വെച്ചിട്ട് വാവട എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ രാത്രിയിൽ എല്ലാവരും ഇരുന്ന് പരത്തും. എനിക്കിഷ്ടം അതിനകത്ത് ശർക്കരയും തേങ്ങയോട് വെച്ച് ഞാൻ അത് ഇസ്കി തിന്നാനും പോയിരിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര വൈബാണ്. എല്ലാ ആഘോഷവും അവിടെ ആഘോഷിക്കാറ്. ഇതുപോലുള്ള കാര്യങ്ങള് നമുക്ക് ഈ ഒരു അന്ന എനിക്ക് ആചാരപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ രാമായണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥയോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നൊക്കെ ഈ അമ്മൂമ്മയായിരുന്നു. പിന്നെ ഈ കളിയടക്കയുടെ റെസിപ്പിയൊക്കെ എന്നിട്ട് കാപ്പിക്കുരു പിടിക്കും. ഈ ഉരലുണ്ടല്ലോ അതിനകത്തിൽ നമ്മുടെ കാപ്പിക്ക് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വറക്കും ഒക്കെ ചെയ്തിട്ട് അതിങ്ങനെ ഇടിക്കും. അപ്പൊ ഭയങ്കര മണാ. അമ്മൂമ്മ തന്നെ
1: ഇടുന്നു,
0: അമ്മൂമ്മ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇടിക്കും, എന്നിട്ട് അപ്പൊ ഉണ്ടാവുന്നത് ഭയങ്കര മണാ. നമ്മുടെ വീട്ടിൽ തന്നെ കുരിയാലിലുള്ള ഒരു കാപ്പിമരമാണ്, ചുമന്ന കളറിൽ ഇങ്ങനെ ഉണ്ടാകും, അതിങ്ങനെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യും. എനിക്ക് അതൊന്നും ഡീറ്റെയിൽ ആയി അറിയില്ല. അതിന്റെ പക്ഷെ ഇടിക്ക് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ട് അടുക്കളയിൽ. എന്നിട്ട് അതിൽ നിന്ന് കാപ്പിയൊക്കെ ഇട്ടത്, അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ വെളിയിലിട്ട് അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ടിങ്ങനെ നമുക്കിങ്ങനെ കൊണ്ടുത്തന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഇരുത്തുന്നുണ്ട്, കാലൊക്കെ നീട്ടി. ഞാനിപ്പോഴും ചിന്തിക്കുക അതെങ്ങനെ ഇരിക്കുന്നു, ഞാൻ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മിസ് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർമ്മ, എനിക്കിപ്പോഴും ഇങ്ങനെ മെമ്മറി, ഈ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയുടെ വയറൊക്കെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങിയിരിക്കും, കൈയൊക്കെ ചുളുങ്ങി ചുളുങ്ങിയിരിക്കുമ്പോൾ നല്ല രസം ഇങ്ങനെ കൈ തട്ടാൻ. ഞാനിങ്ങനെ വയറ്റി പിടിച്ച് കളിക്കായിരുന്നു, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക. അമ്മമ്മ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തന്നു, ഭയങ്കര രസമായിരുന്നു. മരിച്ചുപോയി. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ന്യൂ ഇയറിൻ്റെ തലേന്നാണ് മരിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു
1: വിഷമമാണ്
0: അതിന്റെ തലേന്ന്. അതായത് ന്യൂ ഇയറിന്റെ തൊട്ട് ആ ഒരു 31-ാം തീയതിയാണ് മരിക്കുന്നത്. അതിന്റെ അന്ന് 4 മണി ആയപ്പോഴാണ് മരിക്കുക. അപ്പൊ നമുക്ക് ഇപ്പോഴും ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു വിഷമമായിട്ട് വരും. അപ്പൊ പിന്നെ അമ്മമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മമ്മയ്ക്കും കുറച്ച് ടെററൊക്കെ ആയിരുന്നു. മറ്റേ അല്ലേ വാസുകൊണ്ടന്റെ ഒരു സ്വഭാവമായിരുന്നു,
1: എന്താണ്
0: നമ്മുടെ കുഞ്ഞിക്കുന്നത്തെ വാസുകൊണ്ടന്റെ ഒരു സ്വഭാവം. പക്ഷെ പുള്ളിക്കാരി മറ്റാരും കൊടുക്കുന്നൊന്നും മേടിച്ച് കഴിക്കത്തില്ല കേട്ടോ. ഒരു ബ്രഷ്ടൊക്കെ കൽപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഒന്നും കൊടുക്കുന്ന കഴിക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരി ഞാൻ കൊടുക്കുന്ന കഴിക്കും. എപ്പോഴും തേയില വെള്ളമാണ് ഇഷ്ടം. അപ്പൊ എന്നോട് പറയും, കൊച്ചേ ഇച്ചിരി തേയിലവെള്ളം കിട്ടേ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഇച്ചിരി ചൂടുവെള്ളം കിട്ടേ, ഞാൻ കൊടുത്താലോ കഴിക്കത്തുള്ളത്. അതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ, ഞാൻ കൊടുത്താലും അമ്മ കൊടുത്താലും ഒട്ടും കഴിക്കത്തില്ല, അച്ഛൻ കൊടുത്താലും കഴിക്കത്തില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നിട്ട് മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഞാൻ ജലസം പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, ഞാൻ അത്യാവശ്യം ക്യാൻസർ ആയിരുന്നു ആ ഒരു സമയത്ത്. അത്യാവശ്യം ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് ചേട്ടനെ രാവിലെ കൊണ്ടുപോയിട്ട സമയത്ത് നമ്മുടെ വീട്ടിലല്ലായിരുന്നു പുള്ളിക്കാരി. പുള്ളിക്കാരിക്ക് നമ്മുടെ കൂടെ കഴിയുന്നൊന്നും ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നൊക്കെയാണ് ഇഷ്ടം. അവിടുന്ന് അപ്പോൾ ഞങ്ങളപ്പോൾ ഒരു പയറുമണിയൊക്കെ നടക്കുന്നവർ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. പക്ഷെ വേറെ ദിവസം ഒറ്റ എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ്, വീട്ടിലോട്ട് വരുന്നോ വെറുതെ ഇങ്ങനെ എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒന്നും അറിയാതെ എന്നിങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അപ്പച്ചയുടെ വീട്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഞാനിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അമ്മമ്മ അത്യാവശ്യം ഒരു ഹെൽത്തി ബോഡിയാണ്. എനിക്കെപ്പോഴും, ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറ്റേ അല്ലേ ശീലാമ്മയുടെ ഒരു സ്വഭാവം, മനസ്സിനക്കറയിലെ ശീലാമ്മ ആ ഒരു നടത്തേയും കുളുക്കൊക്കെയാണ് അമ്മമ്മയ്ക്ക്. അങ്ങനെയൊക്കെ നടന്നൊരു അമ്മമ്മ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. പുള്ളിക്കാരി, എനിക്കറിയില്ല ഒരു മനുഷ്യൻ ഇത്ര ചുരുങ്ങി പോകുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മുടെ കാറ്റടിച്ചിട്ട് ബലൂൺ പോലായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പുള്ളിക്കാരി എൻ്റെ അടുത്തുനിന്ന് എനിക്കിപ്പോഴും ഒരു അമ്മമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, എന്നെ പുള്ളിക്കാരി ഒന്നും തൊട്ടിട്ട് പോലില്ല, അതാണ് സത്യം. പക്ഷേ എനിക്കെന്താ, അപ്പം അന്ന് ആ ഒരു സമയത്ത് പുള്ളിക്കാരിയുടെ സ്നേഹം ഞാൻ മനസ്സിലാച്ച, മേ ബി അത് കാണിക്കാനേ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ട് കാണിക്കാനേ ആയിരിക്കും. പക്ഷെ അന്ന് പുള്ളിക്കാരി അന്ന് ഓർമ്മയൊക്കെ ലോസായി. ക്യാൻസറിൻ്റെ ഏറ്റവും 4-ാമത്തെ സ്റ്റേജാണ്. അത് അന്നനാളത്തിലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എന്ത് കഴിച്ചാലും അപ്പം തന്നെ വോമിറ്റ് ചെയ്യും. അങ്ങൊരു അവസ്ഥ, ഇറങ്ങത്തില്ല തൊണ്ടേന്ന്. അങ്ങനെ ചൂടോടെ കുടിച്ച് കുടിച്ച് സെല്ലെല്ലാം നശിച്ച് ചൂടോടെ തിളച്ച വെള്ളം കുടിക്കണം. എല്ലാവരും കുടിക്കുമ്പോൾ അള്ളുപോയി മാന്തുമൊക്കെ ചെയ്യും. അത്രയും ഇതായി മെമ്മറി ലോസ് ഒക്കെ ആയിട്ട്. പക്ഷേ പുള്ളിക്കാരി ഞാൻ വന്ന സമയത്ത് ഞാനപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഡൗണായി. എനിക്കിപ്പോഴും ഞാൻ മണിക്കൂറിന്നും കരഞ്ഞ്, എനിക്ക് ഭയങ്കര ഡൗണായി. കാര്യം നമുക്ക് എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു അമ്മമാന്ന് വിളിക്കാൻ എനിക്ക് പിന്നെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുപ്പമൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ കൂടി ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡൗണായി. പക്ഷെ അപ്പോഴാണ് അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുക. അമ്മമ്മയുടെ ഈ കൈ ഇങ്ങനെ, വലത് കൈ മാത്രമേ ഇങ്ങനെ പൊങ്ങത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അവർ ഇങ്ങനെ ചാരി എണ്ണിപ്പിച്ച് നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗണായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുക നമുക്ക്. ഈ അച്ഛനാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും പറഞ്ഞതുപോലെ ഇല്ല. അൺഎക്സ്പെക്റ്റഡായി കണ്ട് കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഭയങ്കര വിഷമമായി. അപ്പോൾ കസിൻസൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം തന്നെ പുള്ളിക്കാരി വൊമിറ്റ് ചെയ്യും. അപ്പം ഞാനപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം വേണം മക്കൾ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുക, എൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ വിഷമമെന്ന് വെച്ചാൽ നമ്മളൊരാൾ ഫുഡ് കഴിക്കാതെ മരണപ്പെടുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ പുള്ളിക്കാരി ഭയങ്കര ഫുഡ് അഡിക്റ്റ്, ഫുഡി ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഉള്ള സമയത്ത് നമുക്കില്ലേ ബൂസ്റ്റ്, ബദാം, ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചൊരു പുള്ളിക്കാരി, ചിക്കനും മട്ടനും അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. 8 മാസം ഫുഡില്ലാണ്ട് വെള്ളം മാത്രം കുടിച്ചാണ് ജീവിച്ചത്. പാല് അങ്ങനെ ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ചാണ് ജീവിച്ചത്. അപ്പം പുള്ളിക്കാരി ഇപ്പോൾ പറഞ്ഞു മക്കൾ കുറച്ച് വെള്ളം എടുത്തു തരുമോ. അപ്പം എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്, അത് ഞാനിവിടെ വെളിപ്പെടുത്താറില്ല, അത് എനിക്കധികം ഇഷ്ടമല്ല ആ ഒരു പേര്. അപ്പം പറഞ്ഞ മക്കൾ തന്നു കഴിഞ്ഞാൽ അമ്മമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ആ ഒരു വിഷമമായി കേട്ടോ. പക്ഷെ അത് കുടിച്ചില്ല, എന്നിട്ട് ഇറക്കി. എന്നിട്ട് പുള്ളിക്കാരി ഇതിങ്ങനെ കുടിച്ചു. കാര്യം എന്താ സംഭവമുണ്ടപ്പം, ഞാൻ ഈ സിനിമ പോലെ എനിക്കപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. കാര്യം പുള്ളിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. വേറെ കസിൻസ് കൊടുത്താലും അധികം കഴിക്കത്തില്ല, അതാണ് സത്യം. പുള്ളിക്കാരിയുടെ മക്കൾ രണ്ടുപേരും കൊടുത്താലും, അല്ലെങ്കിൽ പുള്ളിക്കാരി ഒറ്റയ്ക്ക് കഴിക്കുക, അല്ലാണ്ട് വേറെ ആരും കൊടുത്താലും കഴിക്കത്തില്ല. പുറത്തുനിന്ന് കൊടുത്താലും കഴിക്കാത്തൊരു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു പുള്ളിക്കാരി ഞാൻ കൊടുത്ത സമയത്ത് അമ്മൂമ്മ അത് ഇറക്കി, മറ്റേ ഇല്ല മിറണ്ടയുടെ ജ്യൂസാണ് കൊടുക്കുന്നത്, അതിങ്ങനെ കൊടുത്ത സമയത്ത് അത് ഇറക്കിയിട്ട് അപ്പം തന്നെ വൊമിറ്റ് ചെയ്തു. അയ്യോ, പക്ഷേ അത് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നോട് അപ്പോൾ അവരും ഇങ്ങനെ തലയൊക്കെ കുലുക്കി, മക്കളൊന്നും എൻ്റെ വൈറ്റ് ചെയ്ത് കിടക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ അത് മെമ്മറി ലോസ് ഉണ്ടായിട്ട സമയത്തും പുള്ളിക്കാർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റി. അതിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് കുടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ പുള്ളിക്കാരി മരിക്കുന്ന എൻ്റെ കണ്ണുകൂടിയാണ് കണ്ട്. എനിക്ക് ചില ദിവസങ്ങളിൽ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഓർമ്മ വരും. രാത്രി ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഈ അമ്മൂമ്മമാർക്കൊക്കെ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ സ്മെല്ലുണ്ടല്ലോ, എനിക്കതിങ്ങനെ ഫീൽ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ആ പുള്ളിക്കാരി അമ്മൂമ്മ മരിച്ചതിന് ശേഷം, അച്ഛമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് അമ്മൂമ്മ ഇഷ്ടമായിരുന്നു എന്നുള്ളൊരു സത്യം. കാര്യം എനിക്കിപ്പോഴും ഒരു വിഷമമാണ്, അത് കാണിക്കാൻ കാണിച്ചിട്ടില്ലെന്നല്ല, കാണിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ രണ്ട് വ്യക്തികളാവുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നരു തോന്നിയാലല്ലേ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു കാര്യം. പക്ഷേ സ്നേഹം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലുതായിട്ട് അമ്മമ്മ സ്നേഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. മേ ബി അമ്മമ്മ എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാകും. പക്ഷേ ആ ഒരു മെമ്മറിയാണ് എനിക്ക് അച്ഛമ്മയെ കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ.
1: എൻ്റെ ഇതേപോലെ ഏകദേശം എൻ്റെ ഒരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷേ അമ്മയുടെ അമ്മ അത്യാവശ്യം എൻ്റെ ഒരു +1, +2 പിന്നെ ജോലിക്കൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ ഉണ്ട് ആള്. പുള്ളിക്കാരി ഭയങ്കര എനർജറ്റിക്കൊക്കെ ആയിരുന്നു. വീട്ടിൽ, അതായത് അമ്മയുടെ വീട് കല്ലടയിലാണ്, വീടിൻ്റെ അടുത്ത് തന്നെ പനമ്പിൽ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുടുംബാമ്പലം കുറച്ച് എല്ലാവരും കൂടെ ഉള്ള ഒരമ്പലമാണ്, കുടുംബത്തിലെല്ലാവരും അമ്മയുടെ കുടുംബത്തിലുള്ള ഒരമ്പലമാണ്. അപ്പം അവിടുന്ന് 2 ബസ് കയറിയാണ് വരുന്നത്, അവിടുന്ന് കയറി ആഞ്ഞിലിമൂട്, ആഞ്ഞിലിമൂട് നിന്ന് ആശാരിമുക്ക്. അപ്പോൾ അവിടുന്ന് സാധനം അവർ ചുമന്നിട്ട് വരും, കൊണ്ടുവന്നിട്ട് ആശാരിമുക്ക് കൊണ്ടുവന്ന് കൃഷിയൊക്കെ ഉണ്ട്, തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് ബസ്സിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും.
0: അവിടെ ഭയങ്കര
1: ആരോഗ്യമുള്ള ശരീരമൊന്നുമല്ല, നിരന്താണ് കൂടി അവിടെ ചുമന്നിട്ട് വരും. എന്നിട്ട് ആശാരി കൊണ്ട് വെച്ചിട്ട് കടയിൽ പറയും, ഇതോണക്ക് അറിയാം അത് ഇതോണക്ക് ഇന്ന അവിടെ അമ്മയമ്മയാണ് എന്ന് പറയുമ്പോൾ അവിടെ കടയിൽ കൊണ്ടുവന്ന് വെക്കും, അച്ഛൻ പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെ എന്താ എനിക്ക് എന്താ സ്കൂൾ ഉറപ്പിന് ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുതരും, ഡ്രസ്സൊക്കെ എടുത്തുതരാം, പൈസ തരും. പുള്ളിക്കാരി ഞങ്ങൾ അമ്മച്ചമ്മയ്ക്ക് 11 കൊച്ചുമക്കളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വെക്കേഷനൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ പോകുന്ന നേരത്ത് എല്ലാവരും കൂടെ കൊടുക്കാനുള്ള പൈസ ഒന്നും കാണുമല്ല, പക്ഷെ പുള്ളിക്കാരുടെ നമ്മൾ പോകുന്ന നേരത്ത് ആരും കാണാം, പൈസ ഒക്കെ അവിടെ കഴിക്കുന്നത് ഇങ്ങനെ തരും. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡാണ് പുള്ളി, കാരണം സ്ട്രോക്ക് വന്ന് അമ്മയാണ്, അമ്മ ഇനി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ കുറേ നാൾ പുള്ളിക്കാരി ഇങ്ങനെ വീടുണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് പിന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയത്. അമ്മച്ചമ്മ സ്വന്തം വീട്ടിൽ കിടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പിന്നെ അമ്മച്ചമ്മ അവിടെ പോയി, അവിടെ കിടന്ന് മരിച്ചത്. അത് ഞാൻ കണ്ടു കേട്ടോ മരിച്ചത്. അങ്ങനെ വയ്യാതായി. പക്ഷേ ഇങ്ങനെ വയ്യാതായി കടന്ന സമയത്ത് നമ്മൾ പോയി കണ്ടപ്പം കരഞ്ഞു പുള്ളി, ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കരഞ്ഞു. ഇഷ്ടം
0: ആ സെയിം സംഭവമായിരുന്നു എനിക്ക് അച്ഛമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എല്ലാവരെയും അന്ന് അമ്മമ്മ കുളിപ്പിക്കാൻ പോകുന്നവരൊക്കെ മാതി പറിച്ച് ഫുഡ് കൊടുക്കുന്ന അന്ന്. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കി, പുള്ളിക്കാരി കുറച്ച് ടെറർ അമ്മായിമ്മയായിരുന്നു, ഭയങ്കര അമ്മായിമ്മ പോരായിരുന്നു. അത് ചിലപ്പം മേ ബി നാത്തൂമാരൊക്കെ ഉള്ളത് വെച്ചിട്ട്, അത് ബന്ധുവാണ്, റിലേറ്റീവ്സ് ആണ് അച്ഛനമ്മയും തമ്മിൽ കല്യാണം കഴിച്ചത്, അതുകൊണ്ടാകും. പക്ഷേ ഈ മരണക്കിടക്കിൽ കിടന്ന സമയത്ത് എൻ്റെ അമ്മയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അമ്മ കൊടുത്ത അമ്മ എന്നെ മാത്രമേ ഉള്ളായിരുന്നു ഉപദ്രവിക്കാത്തത്, ബാക്കി എല്ലാവരെയും അമ്മൂമ്മ ഇങ്ങനെ മാധുവായിരുന്നു ഇങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്തൊക്കെ ഇങ്ങനെ. കാര്യം അമ്മയാണെങ്കിൽ എത്ര പറഞ്ഞാലും പുള്ളിക്കാരി ഭയങ്കര ഇതായിരുന്നു, എന്താണ് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ റിലേറ്റീവ് അല്ലാതെ ഏതെങ്കിലും ഒരു മുത്തശ്ശിമാരുണ്ടായിട്ടുണ്ടോ ചേട്ടന്?
1: റിലേറ്റീവ്സ് അല്ലാതെ മുത്തശ്ശിമാർ, അതായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നല്ല, അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നില്ല.
0: പക്ഷേ ഞാൻ ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, ഞാൻ എപ്പോഴും അത് ചിന്തിക്കും. എനിക്ക് അത്യാവശ്യം ഇതുവരെ ഈശ്വരൻ്റെ സാഹചര്യം ഇതുവരെ നല്ല രീതിയിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്നെ എല്ലാവരും കുറച്ച് സ്നേഹിക്കൊക്കെ ചെയ്യും, എനിക്കറിയില്ല, എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളുണ്ട്.
1: ആരാണത്?
0: എന്നെ ആരുമല്ല, എൻ്റെ റിലേറ്റീവേ അല്ല, നമുക്ക് ഒരു ബന്ധമില്ല. നമ്മുടെ ഒരു അയൽപ്പക്കമാണ്, കുറേ മാറിയിട്ടുള്ള ഒരു അയൽപ്പക്കം, കുറച്ച് 2-3 വീട് മാറിയിട്ടുള്ള ഒരു അയൽപ്പക്കം. പക്ഷേ ഈ പറഞ്ഞ ഞാൻ എൻ്റെ അച്ഛമ്മ നമ്മുടെ ഇവിടെ അമ്മ അച്ഛൻ വീട്ടിൽ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്തെ അമ്മയാണ്, സുഭദ്ര എന്നാണ് പേര്. അമ്മമ്മ എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ അമ്മമ്മ കഴിഞ്ഞതിന് ശേഷം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അമ്മമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നതും എൻ്റെ അച്ഛമ്മയെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന സുഭദ്ര അമ്മമ്മയാണ്. കാര്യം ഭയങ്കര സപ്പോർട്ടും, ഇപ്പൊ കൂടി പുള്ളിക്കാരിക്ക് റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി കേട്ടേനെ. കാര്യം അത്രയും ഒരു
1: സപ്പോർട്ടാണ്.
0: ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അതെ, എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. എനിക്കൊരു പൈസ ഞാൻ സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ രണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ രണ്ട് മുത്തശ്ശന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ആ ഒരു ഓർമ്മയില്ല. അമ്മയുടെ അച്ഛൻ മരിച്ചു കിടന്നൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ, അല്ലാണ്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പൊ എനിക്ക് എന്റെ ലോകം മൊത്തം അമ്മൂമ്മമാര് മാത്രമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം പൈസ കൊണ്ട് ഒരു മുട്ടായി കഷ്ടം പോലും മേടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ അമ്മൂമ്മ ഭയങ്കര സ്നേഹം കരി. ഞാനിപ്പോ പഠിക്കാൻ പോകുന്നതാട്ടെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ അയൽപ്പൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയൊക്കെ ചെയ്യല്ലോ. അപ്പൊ എന്റെ മുടിയൊക്കെ ഇങ്ങനെ എണ്ണ തേക്കാതെ ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുവാങ്കിൽ വീട്ടിനകത്ത് കയറി
1: എന്നിട്ട്
0: പിടിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് തന്ന് മസാജ് ഒക്കെ ചെയ്ത് തന്നിട്ട് അമ്മൂമ്മമാരുടെ കുളിർപ്പിന്നലുണ്ടല്ലോ, ഒരു കുളിപ്പിന്നൽ എന്ന് പറയും നമുക്കിങ്ങനെ ഗേൾസ് ഒക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നെടുത്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പിന്നെ അങ്ങനെ ആ കുളർ പിന്നെന്ന് പറയാം അതിനെ താഴോട്ട് പിന്നിടുന്ന അങ്ങനെ പിന്നി തരും. എന്നിട്ട് എനിക്ക് ദേഹത്ത് മൊത്തം നമുക്കിങ്ങനെ ഇതാണ് ദേഹത്തൊക്കെ എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ബാക്കി വരുന്ന എണ്ണയൊക്കെ പക്ഷെ ഇപ്പൊ കൂടെ പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ചിന്തിക്കും. ഞങ്ങളുടെ അച്ഛൻ വെള്ള സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ, അച്ഛൻ വെള്ള സമയത്ത് ഈ അമ്മൂമ്മ ഉണ്ട്, ആ സമയത്ത് ഈ അമ്മൂമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. ആ പുള്ളിക്കാരിയാണെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോ അതേസമയം എന്റെ സ്വന്തം അച്ഛമ്മ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ അധികം ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, കാര്യം നമുക്ക് ബന്ധങ്ങളെല്ലാം ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ് ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടിയ സമയത്ത് ഇങ്ങനെ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയും. എനിക്ക് കൊച്ചേ എനിക്ക് പുള്ളിക്കാരി ഇങ്ങനെ കുപ്പിവള ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നോട് പറയാം. മക്കളൊക്കെ മേടിച്ചു കൊടുക്കും, കാര്യം എന്നോട് ഇങ്ങനെ അവര് രണ്ട് ചേട്ടന്മാരാ അവർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു കളിയാക്കത്തില്ല അങ്ങനെ. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കും. എന്നോട് ചുമന്ന കുപ്പികളുണ്ട്, എനിക്ക് കുപ്പികളെ മേടിച്ചു തരണം, എനിക്ക് കല്ല് പതിപ്പിച്ച കമ്മല് മേടിച്ചു തരണം, ഞാനൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് എന്നോട് പറയാം. എന്നിട്ട് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഇവിടുന്ന് സാലറി കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അമ്മമ്മയ്ക്ക് ഒരു മുണ്ടും നേരിയത് എടുത്തു കൊടുത്ത സമയത്ത് ഭയങ്കര കരച്ചിൽ, അന്ന് ഭയങ്കര ഇമോഷനി ഭയങ്കര കരച്ചു. അപ്പം ഞാൻ നിങ്ങളത് ഞാനിങ്ങനെ ഇങ്ങനെ തമാശ കമ്പിങ്ങനെ വിളിക്കും, നിങ്ങളത് എന്തിനാ അമ്മമ്മ കരയുന്നത്? അപ്പം എനിക്ക് അപ്പം പറഞ്ഞു പുള്ളിക്കാരിക്ക് അങ്ങനെ കൊച്ചുമക്കളില്ല, മക്കളുണ്ടാവത്തില്ലായിരുന്നു. അവരുടെ മൂന്ന് മക്കൾ, മൂന്ന് പേരുണ്ട്, മൂന്ന് പേർക്കും മക്കളുണ്ടാവുന്നില്ല. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ അങ്ങനെ കാണുന്നു. ഭയങ്കര കരച്ചില്. ഞാൻ ഇപ്പോഴും വന്നിട്ട് എനിക്ക് ഭയങ്കര എനിക്കിപ്പം ഭയങ്കര നമുക്ക് ഒരുമാതിരിയായി. അപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെ ചിരിപ്പിക്കുക, ഞാനിപ്പോൾ ഇങ്ങനെ വയറ്റത്തൊക്കെ കിളിയിട്ട് ചിരിപ്പിക്കുക. എൻ്റെ ഫോണിനകത്ത് സെൽഫി ഒക്കെ ഇങ്ങനെ എൻ്റെ പഴയ ഫോണിനകത്ത് സെൽഫിയൊക്കെ എടുത്ത് പുള്ളിക്കാരിയുടെ അപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മോളും ഇങ്ങനെ എൻ്റെ കൂടെ നീ ഇതപ്പോൾ പോയി. ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും ഇവിടെ തന്നെ അല്ല, എന്നെ കണ്ടില്ലെങ്കിൽ തിരക്കി വരും വീട്ടിൽ. അങ്ങോട്ട് പോകുന്ന സമയത്ത് പെണ്ണാളെ എന്നാണ് വിളിക്കുന്നത്, പുള്ളിക്കാരി വിളിക്കുന്നത് അങ്ങനെ,
1: ഐശ്വര്യയെ വിളിക്കുന്നത് പെണ്ണാളെ,
0: എല്ലാവരും അങ്ങനെ. എൻ്റെ അമ്മ അങ്ങനെ വിളിക്കുന്നത്, എൻ്റെ അമ്മയും സ്നേഹമുള്ളവരിങ്ങനെ പെണ്ണാളെ എവിടെ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, കാര്യം നമുക്ക് ചിലപ്പോ രക്തബന്ധം അല്ല, മേ ബി എന്റെ അമ്മമ്മ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു അമ്മൂമ്മയുടെ സ്നേഹം ഇപ്പൊ കൂടെ കിട്ടുന്നത് ഈ അമ്മൂമ്മയുടെ അടുത്തു. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ, പുള്ളിക്കാരി അവിടെ നിൽക്കണി എന്തു പറയുന്നത്, എന്നിട്ട് ഉപദേശം അങ്ങനെ ചെയ്തപ്പോ ഞാൻ സ്കെൽറ്റാണ് ഉടനെ വെണ്ണം വെക്കണം, ചോറ് കഴിക്കണം, വരാന്നിട്ട് എന്നെ ഇങ്ങനെ വഴക്കും. അപ്പൊ ഞാൻ നമ്മള് ചോറ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയാന്ന് ചോറ് ഉണ്ടുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കും പുള്ളിക്കാരിക്ക് വഴക്കും മറ്റോ ആരുടെയും മക്കളാണ് അങ്ങനെ ഒരു ഇതില്ല വഴക്കും. എന്നിട്ട് എന്നോട് ഈ കറുത്ത കണ്ണാടി കൊച്ചിട്ട് മക്കൾക്ക് കണ്ണ് കാണത്തെ മക്കളോടെല്ലാം എന്നോട്. അപ്പൊ ഞാൻ പറയുമ്പോ എടുത്ത് മാറ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മമ്മയുടെ സമാധാനത്തിന് മാറ്റി. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഇതൊന്നും കറുത്ത അണ്ണാടി നടത്തില്ലേ, കറുത്ത അണ്ണാടി ഒന്നും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ. എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എന്റെ എടുത്ത് മേടിച്ച് ഞാൻ പറഞ്ഞു എന്താ അമ്മമ്മ എടുത്ത് വെക്കെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൊടുത്ത്. അങ്ങനെ കൊടുത്ത സമയത്ത് പുള്ളിക്കാരി എന്നോട് യോ ഇതിനകത്ത് നിന്നൊക്കെ എങ്ങനെ കാണുന്നു കറുത്ത കണ്ണാടി, എനിക്ക് കണ്ണ് കാണും. ഞാൻ പറഞ്ഞു കണ്ണ് പൊടിയടിക്കാതിരിക്കാൻ. അപ്പൊ പറഞ്ഞു വേണ്ട വേണ്ട മക്കളെടുത്ത് മാറ്റി വെച്ചോന്ന്. കാര്യം എപ്പോഴും ഞാൻ ഇപ്പൊ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ എനിക്ക് നമുക്ക് മേ ബി കല്യാണം ഉണ്ടെങ്കിൽ അറിയില്ല, നമുക്ക് വിധി ഉണ്ടെങ്കിൽ കല്യാണത്തിന് വിധി ഉണ്ടെങ്കിൽ എന്റെ അമ്മമ്മയുടെ സ്ഥാനത്ത് ഫസ്റ്റ് ഞാൻ ഈ അമ്മ ഞാനത് ഇപ്പോഴും പറയും പുള്ളിക്കാരെ എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നതായിരിക്കും, കല്യാണക്കുറിയൊക്കെ കൊടുക്കുന്നതായിരിക്കും ഈ അമ്മമ്മയ്ക്കായിരിക്കും. കാര്യം എനിക്കിപ്പോൾ അമ്മമ്മ എന്ന് ഞാൻ വിളിക്കാൻ ഈ ഒരു പുള്ളിക്കാരിയുള്ളു, പക്ഷെ അതേപോലെ തന്നെ സ്നേഹിക്കും. കാര്യം നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൂടി പുള്ളിക്കാരി ഇങ്ങനെ നമ്മൾ അറിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരാൾ. ഞാനിപ്പോൾ ചിന്തിക്കും ഒരു ആൾക്ക് ഇത്രയും അപരിചിതരായിട്ടുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് എപ്പോഴും ചിന്തിക്കും. നമുക്കറിയില്ല രക്തബന്ധത്തിനെക്കാട്ടി ചില ചില ആളുകൾ അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എത്ര പറഞ്ഞാലും ഞാൻ ചിന്തിക്കും ഇപ്പോഴിപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാം, എനിക്കിപ്പോൾ പൈസ ഒന്നും ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമില്ലാതെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. ഞാൻ ചിന്തിക്കും എന്തിനു, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ കഴിയുകയാണെങ്കിൽ ഇത് എന്തോ കൊച്ചാ ഇങ്ങനെയാണ് തുണി കഴിയുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാർ മേടിച്ച കഴിവൊക്കെ ചെയ്യും. കാര്യം ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കിയൊക്കെ കൊണ്ടിടുന്ന ഒരു ടൈപ്പാണ്, എനിക്ക് മടിയായതുണ്ട്. അപ്പൊ സ്വയം പോയിട്ടല്ലേ, എന്നിട്ട് ഇതുപോലെ വന്നിട്ട് എന്റെ അടുത്ത് പറയാം ഇങ്ങനെ ശരിയായില്ല കേട്ടോ, എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നിട്ട് എനിക്ക് സാമ്പാറിന് അരിയാനൊക്കെ പഠിപ്പിച്ച അമ്മ എന്തിനാ അമ്മ വെറുതെ ഇങ്ങനൊക്കെ
1: പഠിപ്പിക്കും.
0: അല്ല ഞാൻ എന്നിട്ട് ഒരു ദിവസം ഇഞ്ചിക്കറി ഉണ്ടാക്കി, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പൊ അമ്മമ്മ വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് വേണ്ടപ്പോ പറഞ്ഞു ആക്ച്വലി അത് വായി വെച്ച് കൂട്ടാ എരി വെങ്ങണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് കൊള്ളാം മക്കളെ പൊളിയാന്ന്, എന്നിട്ട് പിന്നീട് എന്നിട്ട് എന്നോട് പറഞ്ഞു മക്കളെ അങ്ങനെയല്ല ഇങ്ങനെ രസമാണ് പുള്ളിക്കാരി. അതാണ്
1: അല്ല നമുക്ക് ഇപ്പം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നല്ല ബെറ്റർ ആയിരിക്കും.
0: നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റിലേറ്റീവ്സ് ആണ് നമ്മളുടെ കൂടെ ഉള്ളതെന്ന്. മേ ബി എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ റിലേറ്റീവ്സിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ചില മനുഷ്യജന്മങ്ങളാണെന്ന് ഞാൻ പറയും. കാര്യം എത്ര പറഞ്ഞാലും എന്താണ് ചോരയ്ക്ക് ചോര തൊടുമ്പോ പൊള്ളൂ എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ പൊള്ളാത്ത ഒരുപാട് പേരുണ്ട്. കാര്യം ഇതുപോലെ റിലേറ്റീവ്സ്
1: സംഭവം ഇതിങ്ങനെ പറയപ്പോഴാണ് എന്റെ അടുത്ത് ഒരാള് ഇതാണ് ഒരു കഥ പറഞ്ഞത്. അതായത് പുള്ളിക്കാരി ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. പുള്ളിക്കാരുടെ ഇടയിലാണെങ്കിൽ ക്യാഷ് ഇല്ല. അപ്പൊ ആണെങ്കിൽ ഇതേപോലെ അടുത്ത് ചെന്ന ഒരു പയ്യൻ അവിടെ അടുത്തങ്ങോട്ട് ഫോൺ കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇവന് മനസ്സിലായി ചേച്ചി ഇങ്ങനെ പറയുന്ന കണ്ടപ്പം മനസ്സിലായി. അങ്ങനെ പൈസ എടുത്ത് കൊടുത്തു. പൈസ എടുത്ത് കൊടുത്ത് എന്നാ ചേച്ചി ആ പുള്ളിക്കാരി ആശുപത്രി കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അന്നേരവും ഈ ചേച്ചിക്ക് അറിയത്തില്ല എവിടെ ഹോസ്പിറ്റലിൽ എവിടെ എന്നൊന്നും അറിയത്തില്ല. അന്നേരം പറഞ്ഞു നീ എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ കയറിപ്പോയി. ആ ചേച്ചിയുടെ കൂടെ കയറി ആ അമ്മയെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവനും പോയി. അങ്ങനെ സഹായിച്ച് ആ കഥ ഇങ്ങനെ പറയാം. കാരണം നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഐശ്വര്യ ഈ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ?
0: ഉറപ്പായിട്ടും.
1: ഈ പക്ഷെ ഞാൻ കുറെ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഈ പടത്തിനകത്ത് കാണുന്ന ദൈവമല്ല, കുറെ മനുഷ്യര്. ഈ മനുഷ്യരായിട്ട് നമുക്ക് കുറെ
0: സഹായിക്കുന്നവരാണ് ആക്ച്വൽ ദൈവം എന്ന്
1: പറയുന്നത്.
0: പിന്നെ ബാക്കിയെല്ലാം നമ്മളുടെ ഒരു വിശ്വാസമാണ്.
1: നമ്മൾ പറയാതെ പോലും പല സഹായങ്ങൾ നമുക്ക് വരും.
0: ഉറപ്പായിട്ടല്ലേ. കാര്യം ചില മനുഷ്യര് ചിന്തിക്കും എന്താണ് നമുക്ക് എന്ത് നമ്മളെന്ത് ചെയ്തിട്ടാ. എനിക്ക് അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഇപ്പോഴും ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയും ആളുകൾ ഉണ്ടോ ഈ ഒരു കാലത്ത് ചിന്തിക്കും. കഴിഞ്ഞ ദിവസം വണ്ടിയുടെ ചാർജ് തീർന്ന സമയത്ത് സത്യമായിട്ടാ വണ്ടിയുടെ ചാർജ് ഇല്ലായിരുന്നു വണ്ടിക്ക് ആ സമയത്ത് ഒറ്റ കുറ്റിയുള്ള അതുകൊണ്ട് ഞാൻ വീട് വരെ എത്തത്തില്ല. ആക്ച്വലി ഞാൻ പേടിച്ചുപോയി എവിടെ പോവും പിടിക്കും. ഇലക്ട്രിക് വണ്ടിയാണ്, ഭയങ്കര ഹറിവറിയായി. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള ആരോഗ്യമില്ല. അതൊരു കാര്യം എനിക്ക് പറ്റുന്നില്ല. കാര്യം അത് എവിടെയെങ്കിലും വെച്ചിട്ട് വരാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ചാർജർ ഉണ്ട്, എവിടെ കുത്തിയിടാനും ചോദിക്കാനാണെങ്കിൽ പറ്റുന്നില്ല. കാര്യം അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു ഞാൻ പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടാണ് എനിക്കൊരു ഞാൻ അന്ന് ഫസ്റ്റ് ടൈമാണ് കാണുക. ആ പുള്ളിക്കാരി വന്നിട്ട് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മക്കളെ കുത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അത് കുത്തിയിട്ട് എന്നെ സഹായിച്ചു. ആ ഒരു ചാർജർ കുത്തിയിട്ടിട്ട് എന്നെ സഹായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുക. കാര്യം എന്നിട്ട് ഞാൻ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. കാര്യം അവർ കടയിൽ ജോലി ആ പുള്ളിക്കാരിയുടെ കടയാണ്, എത്ര ആയാലും നമ്മളവിടെ നിന്ന് കടയാണ് എത്ര ആയാലും കറണ്ട് എടുക്കല്ലേ നമ്മൾ. അവർക്ക് അതിനനുസരിച്ച് എത്ര പറഞ്ഞാലും കറണ്ട് ബില്ല് അതിൻ്റെ എത്ര പറഞ്ഞാലും അത് കൂടുതലും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരാം. അപ്പം പുള്ളിക്കാരന് നിനക്ക് എന്താ കൊച്ചേ നീ അത് എടുത്തോണ്ട് പോകുന്നുണ്ടോ? എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മഴയത്തായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല മഴ. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ കൊള്ളാം നീ കാര്യമൊന്നും പറയണ്ട നീ വണ്ടിയുടെ ചാർജർ എടുക്കാനാണ്. പുള്ളിക്കാരിക്ക് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ, അത് ലൈസൻസ് ഉള്ള ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. പുള്ളിക്കാരിക്ക് ഇതുപോലെ ഒരു സംഭവം പറ്റിയിട്ട് അന്ന് ആരും ഹെൽപ്പ് ചെയ്തില്ല എൻ്റെ അടുത്ത്. അതാ പറഞ്ഞത് പക്ഷെ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് പറഞ്ഞപ്പോൾ കൊള്ളാം അതിനാണോ നീ ഇവിടെ നിന്നത്, എൻ്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഏ ഇങ്ങനെ. അപ്പൊ ഞാനവിടെ നിൽക്കുക ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല. എൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് എടുക്കൂ എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ചാർജർ ഉണ്ടോ നിന്റെ കയ്യിൽ? അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് തമിഴ് ടച്ചുള്ള വർത്തനാണ് കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്നെ ഡിക്കു. അപ്പൊ എന്നോട് എവിടെ ഉള്ളത് ഡീ? ഇപ്പൊ മഴയാ മഴയത്തൊന്നും കയറി നിൽക്കില്ല. ഒരു അമ്മയുടെ ഒരു കാര്യത്തില്ലേ എനിക്ക് അങ്ങനെ ഒരുപാട് പേരെടുത്തു അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറി ഞാൻ ഈ റെയിൻകോട്ട് ഒരു സമയത്ത് പുള്ളിക്കാരി വണ്ടി കുത്തിയിട്ട് കുത്തിയിട്ടിട്ട് മറ്റേ ഈ ചാർജർ മറ്റേ മഴവെള്ളം നനയാതിരിക്കും. ഞാൻ ചിന്തിക്കുക ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. പുള്ളിക്കാരി ഞാൻ ആ റെയിൻകോട്ട് ഊരി ഹെൽമെറ്റ് ഊരി വെക്കുന്ന സമയം കൊണ്ട് ആ പുള്ളിക്കാരി ഇത് ചെയ്യുക. എന്നിട്ട് മറ്റേ വേറൊരു മറ്റേ ഇതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കാമത്തിയൊക്കെ വെച്ച് അതിൽ നിന്ന് വെള്ളം വിടാതിരിക്കാൻ ഒരു ഇത് കവറൊക്കെ വെച്ച് കെട്ടി വെച്ച് അങ്ങനെ ചാർജ് ചെയ്യും. നീ എവിടെ ഇരി? ഞാൻ എന്നിട്ട് പറഞ്ഞു കുറച്ച് ചാർജായി പെട്ടെന്ന് കയറുക പെട്ടെന്ന് കയറി. പിന്നെ നീ അവിടെ ഇരി നീ എന്തിനാ ഇതാവുന്നു? അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പൈസ പൈസയാ പൊക്കോളം ഇവിടുന്ന് വന്ന കഴിക്കും പൊക്കോളം. അപ്പം ഞാൻ പറഞ്ഞു അല്ല ചേച്ചി ഇത്രയും കറണ്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ എനിക്ക് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ചായ മേടിച്ച് കുടിച്ചു വിടാം. അപ്പം നിനക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. കാര്യം ചായക്കടയല്ലേ ഉള്ളൂ ചേച്ചിയാ. നിനക്ക് ചായ വേണോ? നിനക്ക് ഞാൻ ചായ ഇട്ടുതരാം. എന്നിട്ട് ഞാൻ പക്ഷേ ചേച്ചി ഇവിടെ ചായ വെക്കുന്നു. ഞാനത് ചോദിച്ചു ചേച്ചി ചായ വെറുതെയാണോ വെക്കുന്നത് കാശിനല്ലേ വെക്കുന്നത്? അങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് വേണ്ട, ഞാൻ വെറുതെ, ഞാൻ നിനക്ക് ചായ വേണമെങ്കിൽ തരാം, നീ ഇവിടെ ചാർജ് ആവുന്ന സമയത്ത് നീ എന്നെ ചായ മേടിച്ച് കുടിക്കണ്ട, നീ ഇവിടെ ഇരിക്കല്ലേ, നിനക്ക് ഞാൻ ചേരും. ചെന്നിട്ട് എനിക്കൊരു ചായയും തന്നു, അതിന്റെയും പൈസ മേടിച്ചില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, കാര്യം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവണം, കാര്യം ഈ വന്ന കാലഘട്ടത്തിൽ എന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യം ഒരു അപ്പ കണ്ടൊരു വ്യക്തിയാണ് അവർക്ക്,
1: ഞാനൊരു പരിചയമില്ല അല്ലേ.
0: കാര്യം അപ്പം ചിന്തിക്കുക, കാര്യം പുള്ളിക്കാരി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ എവിടെ വരെ ഉരുട്ടേണ്ടി വന്നേനെന്നറി. കാര്യം അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും പൈസ കൊടുക്കേണ്ടി വന്നേനെ. കാര്യം കറണ്ട് മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിയിടുമ്പോൾ നമുക്കറിയാലോ, എത്ര പറഞ്ഞാലും കറണ്ട് ചാർജ് കൂടും അവർക്കുണ്ട്. അതും വലിയ ഒരുപാടുള്ള ആളല്ല, കാര്യം നമുക്ക് കാണുമ്പോൾ അറിയാം. കുറേ ഒരു ചെറിയൊരു കടയിൽ ചെറിയൊരു വരുമാന മാർഗത്തിൽ ജീവിക്കുന്ന പുള്ളിക്കാരിയാണ്. പക്ഷെ അപ്പം അവർക്കത് മേടിക്കാം, പക്ഷെ അവർ മേടിച്ചില്ല. അവിടെ ഇരുന്ന സമയത്ത് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ചിന്തിക്കുക, കാര്യം മുഞ്ചന്മാരത്തൊക്കെ ഇല്ല, വർഷങ്ങളുണ്ട് നമുക്ക് പരിചയമുള്ള പോലെ ചില വ്യക്തികളുടെ അടുത്ത് സംസാരിക്കും അങ്ങനല്ലേ. നമുക്ക്
1: പെട്ടെന്ന്
0: സംസാരിച്ചാൽ നമുക്ക് തോന്നത്തില്ല വലിയ വർഷങ്ങളുണ്ട് അങ്ങനെ എടി പൊടി എന്നുള്ള രീതിയിൽ ബന്ധത്തില്. എന്റെ പൊന്നു വെച്ച് നീ എന്തിനാ ഇങ്ങനെ കാണി? അപ്പൊ ഞാൻ അയ്യോ ഇത് എന്റെ ആരെങ്കിലും ആണോന്ന് എനിക്ക് തോന്നിപ്പോ. കാര്യം അത്രയേ ഉള്ളൊരു ആളുകള് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് അങ്ങനെ പറയാനുണ്ട്. ഇവരൊക്കെയാണ് ആക്ച്വൽ ആയിട്ടുള്ള ദൈവങ്ങൾ.
1: നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് വരുമ്പോൾ നമ്മൾ മാത്രമാവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മളിങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും.
0: ദൈവം ആ പറഞ്ഞ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ചിലപ്പോൾ മേബി അവരുടെ രൂപത്തിൽ വരുന്നതാകാം.
1: നമുക്കും ദൈവങ്ങളാണ് സാധിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ നമ്മളെ സഹായിച്ചാൽ മതി. പിന്നെ ഇഷ്ടം പോലെ നമ്മള് നമുക്ക് പറ്റുന്ന സഹായം നമ്മള് ചെയ്ത് കൊടുക്കുക.
0: ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ
1: നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചങ്ങോട്ട് പോകും.
0: ഇല്ല, എനിക്ക് ഈ ഒരു ജോലി കൊണ്ട്, ഈ ഒരു ആർജെ എന്ന ജോലി കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്നറിയോ?
1: എന്താണ്?
0: എനിക്കിപ്പോ എല്ലാരും കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യമാണ്, ഞാൻ ചിന്തിക്കുന്നത് നേരത്തെ എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ വാതറന്ന ഇവിടെ തൊട്ട് അവിടെ വളവളാന്ന് പറഞ്ഞു എനിക്കെന്ന് അറിയത്തില്ല ഞാൻ എന്താ പറയുന്നത്. ഞാൻ ജേർണലിസം പഠിച്ച സമയത്ത് എല്ലാരും എന്നോട് പറയുന്നത് ഇശ്ശേരി ഇശ്ശേരി ആർജെ ആയാൽ മതി എന്ന് പറയും. കാര്യം എല്ലാരും എന്നെ കളിയാക്കുന്നത് ഞാൻ നമ്മള് ഹോസ്റ്റൽ ഫുഡ് കഴിക്കാതിരിക്കും പറയും
1: പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഞാൻ കേട്ടോ. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളേ അല്ല.
0: എനിക്ക് ടോപ്പിക്കൊന്നും വേണ്ട, വാതർന്ന
1: ഞാൻ സംസാരിക്കുന്നില്ല. ഇൻ കേസ് എന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞാൻ ഇത് സംസാരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ഒരു കോമഡി പറയുക, പറഞ്ഞു തുടങ്ങുമ്പോ ചിലപ്പോ ചിരിയൊക്കെ അവരെ ചൂണ്ടി കാണുമെങ്കിലും പറഞ്ഞു തീരുമ്പോ ആരിച്ചിരിക്കത്തില്ല. അതെങ്ങനെ ആ
0: ഞാൻ പിന്നെ കൂട്ടത്തിലേറെ ഞാനായിരുന്നു. കാര്യം കാര്യം
1: എറിലോട്ട് പോകുന്ന ആള് അശ്ശേരിയായിരുന്നു.
0: അല്ല, ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ എല്ലാരും ഇട്ട് ഒരു ഇടയുണ്ടായിരുന്നു.
1: ഏറി പോകുന്ന എപ്പോഴും
0: ഏറി
1: പോകുന്ന ഞാനും അത് തന്നെ എപ്പോഴും മുകളില.
0: കാര്യം
1: ഞാൻ ഇറങ്ങി അടുത്ത കൗണ്ടർ അടിക്കാൻ പറഞ്ഞു.
0: കാര്യം ഇതുപോലാണ് എവിടെയോ തുടങ്ങി എവിടെയോ ശരിക്കും ഞാൻ തന്നെ ചിന്തിക്കും. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു തുടങ്ങിയത്? ഇപ്പോഴും എനിക്കത് ചെയ്യൊരു ജോലിക്ക് ചേരുന്ന ശേഷം എന്തോ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ
0: ഇഷ്ടമല്ലായിരുന്നു പണ്ട്, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഞാൻ പറയുന്ന എല്ലാരും കേൾക്കണം.
1: ഞാൻ ഇങ്ങനെ നോക്കും ഇപ്പൊ അവര് പറഞ്ഞ ആ ഒരു രീതി എങ്ങനെ സംസാരിക്കും, അതായത് അവര് പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ അടുത്ത് എങ്ങനെ അവര് കൺവിൻസ് ചെയ്യുന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അവരുടെ ആംഗ്യം ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അത് ഞാൻ ഈ ഇതിന് വന്നതിന് ശേഷമാണ്.
0: അല്ല, അത് ഞാൻ എനിക്ക് പണ്ടുണ്ട് കേട്ടോ. ഞാൻ വ്യക്തികളിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാ. കാര്യം നമുക്ക് നമ്മുടെ സമൂഹം മറ്റൊരുപാട് വ്യക്തികൾ, ഇപ്പം നമ്മളെ ഒരു കൊച്ചുകുട്ടിയിലായാലും ഒരു പണക്കാരനായാലും ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒരുപാട് ആളുകളെയാണ് എല്ലാവരും നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കുന്നത്, ഞാൻ വലിയ ഇതടിക്കില്ല, ഞാൻ നോക്കുന്നത് എൻ്റെ ചുറ്റിനുപാടുള്ള ആളുകളെ കണ്ടാൽ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ഞാൻ അങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ഇപ്പോഴും എനിക്കത് എപ്പോഴും ഞാൻ ചിന്തിക്കും, കാര്യം എന്താണ് ഇവരെന്താണ് ഇവരുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോ, കാര്യം ഇങ്ങനെയൊക്കെ ആയല്ലോ, അവർക്ക് അങ്ങനെ ചെയ്താണെങ്കിൽ ഇങ്ങനെ ആവാലോ. ഞാനിങ്ങനെ സദാചാരം കൊണ്ടുവല്ലോ, സദാചാരം അമ്മൻ അങ്ങനെ വല്ലാന്നോ അല്ല, അങ്ങനെയാണെങ്കിൽ പറയാമോ. കാര്യം അങ്ങനെയല്ല, ഞാൻ എല്ലാവരുടെ ലൈഫിൽ നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തി. കാര്യം മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് ഇപ്പൊ ഇവരിങ്ങനെ ആയല്ലോ, കാര്യം അത് എന്തുകൊണ്ടാണ് ആയത്, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ ലൈഫ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ജീവിക്കാൻ നോക്കുന്നില്ല പറയാം. കാര്യം അതിൽ നിന്നുണ്ടാവുന്ന ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും, നല്ലത് മാത്രം തെരഞ്ഞെടുക്കാനുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണ്ടൊക്കെ ഭയങ്കര വാശി ഇത് കാര്യങ്ങളായിരുന്നു, പക്ഷെ ആ വാശി കാരണം നശിച്ച ഒരുപാട് ജീവിതങ്ങൾ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതിന് ശേഷം എനിക്കിങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റി. കാര്യം അതുകൊണ്ടാണല്ലോ അവർക്ക് പോയത്. അപ്പോൾ എൻ്റെ വാശി ഞാനിങ്ങനെ കുറച്ച് അല്ലെ കുറച്ചില്ലെങ്കിൽ മേ ബി എനിക്ക് അങ്ങനെ സംഭവിച്ചാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറയ്ക്കാറുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് ചുറ്റുപാടുമുള്ള ഒരുപാട് പേരിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കും. നമ്മുടെ ചുറ്റിനുള്ള മൃഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാ സത്യം. കാര്യം നമ്മൾ അവരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കും ചില മൃഗങ്ങൾക്ക് നമ്മൾ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ ഒരുപാട് സ്ട്രീറ്റ് ഡോഗുകൾക്ക് ഫുഡ് കൊടുക്കുന്ന ആളാണ്. അതിപ്പോ ആരെന്ത്
1: അതിനെ കുറിച്ച് ഞാൻ ഇന്ന് ഞാൻ വരാൻ നേരത്ത് കുറെ പട്ടികൾ ഇങ്ങനെ അതുവഴി പോകുന്നു. അതെങ്ങനെ ആലോചിച്ച് ഇത് ഇപ്പം ഈ വഴിയരിയിലൊക്കെ ഇങ്ങനെ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പം ഈ ഈ പട്ടിയൊക്കെ തിരക്കി അവിടെ വരും ഈ ഫുഡ് തിരക്കി. സത്യം ഈ മരുഭൂമിയിൽ ഒട്ടകക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറയാനുണ്ട്. കാരണം ഇതിങ്ങനെ ഇതിന് ദാഹിക്കുമ്പോൾ ഈ വെള്ളം കൊടുത്ത സ്ഥലം അതിന് ഓർമ്മ ആണ്. ഇത് അവിടെ വരും, ദാഹിച്ച് വലഞ്ഞ് അവിടെ വരുമ്പം ഇവിടെ വെള്ളം കാണത്തില്ല. മനസ്സിലായില്ലേ? അതേപോലെയാണ് ഈ പട്ടി. പട്ടി ഇപ്പൊ ഫുഡ് കിട്ടി ഒരു സ്ഥലത്ത് അശ്ശേരി ഇപ്പൊ കൊണ്ട് ഫുഡ് കൊടുക്കും, അത് അവിടെ തിരക്കി വരും.
0: അങ്ങനല്ല, അത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സർക്കാരിന്റെ ഒരു കുഴപ്പമാണത്. നമ്മളീ പറയുന്നത് അവരൊരു മിണ്ടാപ്രാണികളാണ്, അവർ തെരുവിൽ ജീവിച്ചു ജനിച്ചു എന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് ഞാൻ പറയും. കാര്യം നമ്മളിപ്പോ തെരുവിൽ ജനിച്ചു, എല്ലാവരും ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ് അല്ലേ? ചേട്ടനായാലും ഞാനായാലും എല്ലാവരും രാപകരില്ലാതെ കഷ്ടപ്പെടുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. അന്നന്നത്തെ വയറ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക്. ഇത് മിണ്ടാപ്രാണികൾക്ക് എന്തായാലും കടയിൽ പോയി മേടിച്ച് കഴിക്കാനുള്ള ഇതില്ല, കൊടുക്കുക. വീട്ടിൽ വളർത്തുന്നവർക്ക് എന്തായാലും നമ്മളുടെ ഒരു കഴിക്കുന്നതിന് പങ്ക് കൊടുക്കും. തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ എവിടെ നിലയൊക്കെ കിട്ടുന്നതോ മാത്രമായിരിക്കും അവർക്ക് മിക്കപ്പോഴും വയറ് നിറയാ. അത് ഈ ഒരു സ്ട്രീറ്റ് ഡോഗ്സിനെയും സ്ട്രീറ്റ് ആയിട്ടുള്ള ക്യാറ്റുകളെയും സ്ട്രീറ്റ് ആനിമൽസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക് വയറ് പകുതിയും നിറയാറുള്ളൂ. കാര്യം അതിനു വേണ്ടി ഫുഡൊന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ പിന്നെ വലിയ ചന്തകളിലോ അങ്ങനെയുള്ളിടത്തോ അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് കളയുന്നിടത്തോ കിട്ടിയാലേ അവർക്ക് അതേം വയറ് നിറയത്തുള്ളൂ. അല്ല, എല്ലാ ദിവസവും വയറ് നിറയത്തതുമില്ല, അതാണ് സത്യം. വയറ് നിറയാത്തപ്പോൾ എല്ലാവരും ജയിക്കുന്നതും മത്സ്യം ഈ പറയുന്ന യുദ്ധങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാ ഫുഡിന് വേണ്ടിയിട്ടൊക്കെ പണ്ട് പുരാതന കാലം മുതൽ ഫുഡുകൾക്കും കാര്യങ്ങൾക്കും നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യുദ്ധം ചെയ്തിരുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യന്മാരുൾപ്പെടെ. അവർക്കും അത് കിട്ടാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യേണ്ടി വരുന്നതാണ്. അവരുടെ സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. ഒരു പട്ടി ഇപ്പോൾ ഒരു കുട്ടിയെ കടിച്ചു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കടിച്ചു, ഉറപ്പായിട്ടും ഞാനതിന് ആ ഒരു അങ്ങനെ രണ്ട് സൈഡും നിൽക്കുകയെന്നല്ല. അത് ചെയ്യേണ്ടത് നമുക്ക് വിവേകബുദ്ധിയുള്ള ഒരുപാട് മനുഷ്യന്മാർ ഈ സമൂഹത്തിലുണ്ട്. ഇവർ ഈ സ്ട്രീറ്റിൽ അലഞ്ഞു നടപ്പുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിക്കുക.
1: അതാണ്
0: ഒന്നുമില്ലെങ്കിൽ അതിനെ വന്ധീകരിക്കുക, അതിന്റെ ഉപയോഗം എന്താണ് ഒരുപാട് പെരുകൾ തടയുക. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ നമുക്ക് അതും വേണം, ഈ ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ വേണം, കക്ഷത്തിൽ ഇരിക്കുന്ന പോവാൻ
1: ചെയ്യുന്ന രീതി നടക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും.
0: ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതിനും അവകാശമുണ്ട് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഫുഡും വെള്ളവും വേണം. അത് കിട്ടിയില്ലെങ്കിൽ അവരും ഇപ്പൊ നമുക്കായാലും ശരി. ആ ഒരു എലിയുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കർഷകൻ ഒരു ഒരു കൂട്ടം എലിയെ ഇങ്ങനെ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു. അതിന് ആദ്യമൊക്കെ നന്നായിട്ട് ഫീഡ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ആ ഫീഡിങ് പതുക്കെ പതുക്കെ കുറച്ചു. പിന്നെ പിന്നെ അവർക്ക് ഫുഡ് കിട്ടാതെ വന്നപ്പോൾ അവർ തമ്മിൽ തമ്മിൽ ആക്രമിച്ചു കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ എലി മാത്രം വന്നു. അതാണ് കാര്യം. നമ്മളായാലും ശരി, കാര്യം അപ്പൊ എലി എന്ത് ചെയ്തു എന്നറിയോ? എലിക്കൊപ്പം സ്വന്തമായിട്ടുള്ള എലികള് എലിയുടെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞപ്പം ആ എലി തന്നെ മറ്റുള്ള എലികളെ കൊന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു കഥ നമുക്ക് കേട്ടിട്ടുണ്ട്. സോ അതുപോലെയുള്ള എല്ലാവരും, ഹ്യൂമൻസ് ആയാലും ശരി, എല്ലാ ഈ പറയുന്ന പ്ലാന്റ്സ് ആയാലും ശരി, എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ എത്ര പറഞ്ഞാലും ആശ്രയിക്കുകയും കൊല്ലുകയും നിലനിൽപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് കൊല്ലുന്നതല്ല കേട്ടോ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ എന്താണ്, ഫുഡിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ അവരടുത്തുനിന്ന് ഇച്ചിരി വലിച്ചെടുക്കുക, ഈ പറയുന്ന മണ്ണിനകത്ത് നിന്നുള്ള ജലവും വലിച്ചെടുത്തിട്ടാണല്ലോ പ്ലാന്റ്സ് വളരുന്നത്. അപ്പൊ മണ്ണിനെ ചൂഷണം ചെയ്യാന്ന് പറയാം. കാര്യം അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്.
1: ചൂഷണം എന്ന് പറയുന്നത്
0: രണ്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ പറയുന്നത് നമ്മളിപ്പം ഇപ്പൊ നമ്മള് ഈ ഉണ്ടായിരുന്ന ഈ നെല്ലിനെയും ജീവനുള്ള ഒരു നെല്ലിനെ കൊയ്തെടുത്തിട്ടാണ്
1: പ്ലാന്റ്സ് ഭൂമിയിൽ നിന്ന് ഇത് എടുക്കുന്നത്. ചൂഷണമല്ല ഇപ്പൊ ചൂഷണം എന്ന് പറയുന്നത്.
0: ചിന്തിക്കാന്നാ ഞാൻ പറഞ്ഞത്.
1: നിർബന്ധിതമായിട്ട് ഞാൻ താ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്നതാണ് ചൂഷണം. മനസ്സിലായില്ല? ഐശ്വര്യക്ക് താല്പര്യമില്ല എനിക്ക് തരാ പൈസ. ഐശ്വര്യയുടെ ഒരു 50,000 രൂപ ഉണ്ട്. ഇപ്പം ഓക്കെ, നമ്മൾ രണ്ടും കൂടെ ഒരു ബിസിനസ് നടത്തി, അതിനകത്ത് നിന്ന് ലാഭം കിട്ടിയത് ഈ 50,000 രൂപ. അതിനകത്ത് 25 രൂപ ഞാൻ വാങ്ങിച്ച് 25 രൂപ ഐശ്വര്യ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് 50 രൂപയും നീഞ്ഞ് എനിക്ക് തരണം. ഇതിനകത്ത് മെയിൻ ഇട്ടത് ഞാനാ, ഇനി താ എന്ന് പറഞ്ഞെടുക്കുന്നത് ചൂഷണമാ. അല്ലെങ്കിൽ ഞാൻ ഒരു പരിപാടിയും ചെയ്യാതെ ഞാൻ ഫുള്ള് ഇനി വാങ്ങിക്കുന്നത് ചൂഷണമാ.
0: പക്ഷെ ഞാൻ പറഞ്ഞത് അറിയോ, നമുക്കിപ്പോ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമെങ്കിലും അങ്ങനെ വേണമെങ്കിലും പറയാന്നാ പറഞ്ഞത്. ചൂഷണം ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ വേണമെങ്കിലും
1: ചെയ്യാം.
0: എന്താണ്, അതുപോലെ ഈ ഡോഗ്സിന് ഒന്നുമില്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവരുടെ വളർച്ച പുതു തലമുറ വരാതിരിക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള വാക്സിൻ കൊടുക്കുക. വന്ധീകരണം കൊടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പറായിട്ടുള്ളൊരു എന്താണ് എണ്ണങ്ങൾ വർദ്ധിക്കുന്നത് കുറയും. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ എത്ര എണ്ണത്തിനെ കൊണ്ട് ഷെൽട്ടറിൽ താമസിപ്പിക്കാൻ പറ്റും. എണ്ണം
1: കുറവാണെങ്കിൽ പോസിബിൾ അല്ല,
0: നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം.
1: അതായത് അതിനായിട്ടുള്ള ഒന്നാമത് നമുക്കിവിടെ
0: പക്ഷേ നമ്മൾ ഈ പറയുന്ന മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊന്നുകളയുന്നതാണോ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയാം.
1: കൊന്നുകളയുന്നല്ല, ഈ വന്ധീകരണം പ്രോപ്പർ ആയിട്ട് നടക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ.
0: അല്ല ഞാൻ പറയാം, അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അതിനെ കെയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ എണ്ണം പെരുകുകയും അതെന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ മറ്റുള്ളവർ ചിലപ്പോ മേ ബി അത് കടിക്കുമായിരിക്കും പിടിക്കായിരിക്കും. അങ്ങനെ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്, എവിടെ തുടങ്ങി? ഞാൻ ഇതാണ് പറഞ്ഞത്, എവിടെ പറഞ്ഞ എവിടെ അവസാനിക്കുന്ന ഒരു ജീവിതം. അപ്പൊ വീണ്ടും
1: അല്ല, ഒന്നും നമ്മൾ പ്ലാൻഡ് അല്ലല്ലോ,
0: നമ്മൾ ഗ്രീറ്റിംഗ്സിൽ ഇവിടെ എന്തും പോകുന്നില്ലേ. അപ്പൊ അങ്ങനെ ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് കുറച്ചധികം പാട്ടുകൾക്ക് ശേഷം
1: പാട്ട് കേട്ട് എന്റെ ഒരു പാട്ടുണ്ടോ ആ പാട്ട് കേട്ടോ ശരിയാ ഇത് പാട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാട്ട് കേൾപ്പിക്കാം. പ്രേക്ഷകരും നിങ്ങൾ ഈ പാട്ട് കേട്ടോ നോക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ ഇതിന് ശേഷം പറയാൻ വന്നത് ആരംഭിക്കുകയാണ്, അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച്
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
6: ഫ്രഷോ?
8: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
10: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: കേരളത്തിലെ

0: ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
1: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: യെസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2. സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയും ആർ ജെ നിതിൻ ഉണ്ണിയുമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ടോ പോയി പോയി വീണ്ടും വന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ പാട്ടൊക്കെ പാടുത്തരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പാട്
6: നമ്മുടെ മൊബൈൽ ഓഫ് ആയിരുന്നു.
5: ഓക്കെ, എന്തായാലും ചേട്ടൻ പാട്ട് പാടിയിട്ട് ഇന്ന് ഇവിടുന്ന് പോയാൽ മതി.
6: ഞാൻ ഇങ്ങനെ പറയുന്നറല്ലേ, ആ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചേ.
5: എന്നാലോ എന്നാലോ ഒരു പാട്ട് അങ്ങ് പാടിക്കൊള്ളില്ല,
6: പാടുന്ന പാടുന്നു ഞാൻ ഇങ്ങനെ ചോദിച്ചേ.
5: എന്നാലും എന്നെ മോട്ടിവേറ്റ് ചെയ്താണോ?
6: അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? അല്ല, നല്ല പാട്ടാ അത്. അതറിയാലോ,
5: പാടിയില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് കൂടി വിളിക്കുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
7: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ പുഷ്പല്ലിയമ്മ.
5: ഓക്കേ പുഷ്പല്ലിയമ്മ, സുഖായിട്ടിരിക്കുന്നോ?
7: ഓ, സുഖായിട്ടിരിക്കുന്നു മോളെ. രാവിലെ പറഞ്ഞ എത്രയും മുത്തച്ഛിമാരുടെ കഥ അമ്മ കേട്ട്.
5: ഞാൻ വിചാരിച്ചു മോളെ നാളെ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന്
7: പറയുന്നത്. നീ പണ്ടെങ്ങാണ്ടുള്ള ജന്മമാണ് തോന്നുന്നു. പഴയ മുത്തച്ഛിമാരുടെ ജന്മമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ മോളെ.
5: എന്നോട് എല്ലാവരും പറഞ്ഞ തള്ള വൈബാണ്.
7: നല്ലപോലെ എല്ലാ കാര്യങ്ങളും മോള് പറയുന്നുണ്ട്.
5: ഒബ്സർവ് ചെയ്യണ്ടേ? ചെയ്യണ്ടേ?
7: അത് മോളെ ഇന്നത്തെ പിള്ളേർക്കൊന്നും മിക്കവാറും പിള്ളേർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ മോള് നല്ലപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്.
5: ഞാനിപ്പോ അവിടുന്ന് തലയൊക്കെ പോയി ശീലെങ്കിലൊക്കെ മുട്ടേങ്ങി പോരുന്നു. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ.
7: അത് അങ്ങനൊരു കാര്യമുണ്ട്. എന്റെ കാലം 68, 69 ഒക്കെ ജനിച്ച ആൾക്കാർക്കാണെങ്കിൽ പിന്നെ ഇതൊക്കെ വലിയ അറിവാ. പക്ഷെ ഇപ്പൊ ഉള്ള
6: പിള്ളേർക്കും
5: ഞാൻ 2002
7: അത് എന്നാലും മോള് പറഞ്ഞല്ല. എന്നെ പറയേ, ഇനിയിപ്പൊ ഞാൻ എന്റെ അമ്മ മുത്തച്ഛി അമ്മാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങള് 69, 68 ജനിച്ചവരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലാകുമ്പോ എന്റെ അമ്മയുടെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അപ്പൊ അച്ഛനും അമ്മയും ഈ അമ്മമ്മയും എല്ലാം ഒരു വീട്ടില. അപ്പൊ അങ്ങനെ വളർന്ന സമയത്ത് എന്റെ അമ്മയുടെ അമ്മയെന്ന് പറഞ്ഞ ഭയങ്കര കർശന സ്വഭാവമാണ്. അങ്ങോട്ട് ഇങ്ങനെ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങോട്ട് ചെയ്യരുത്, ഇങ്ങോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിൽക്കും. എന്നിട്ട് എല്ലാരെയും, ഞങ്ങൾ ഒരുപാട് 5-6 മക്കളുണ്ട്, 7 മക്കള് ഞങ്ങളുടെ വീട്ടിലുണ്ട് കൊച്ചുമക്കള്. അപ്പൊ ഈ ഒരു പച്ചയ്ക്ക് ഇതിന്റെ കൈ വെച്ചേക്ക്
6: എപ്പോഴും
7: തീർക്കില്.
6: പച്ചീർക്കില്
7: എടുത്ത് കൈ വെച്ചേക്ക് മോളെ, എല്ലാരും വരട്ടാനാ, ഇത് കണ്ടും കൊണ്ട് വരട്ടും. എന്നിട്ട് രാവിലെ ഞങ്ങളെ എവിടെങ്കിലുമൊക്കെ അമ്മ എല്ലായിടവും പോന്നെ, എന്റെ പെറ്റമ്മ എങ്ങും പോകത്തില്ല. അമ്മയ്ക്ക് വീട്ടിലെ മക്കളെ നോട്ടവും പിന്നെ വീട്ടിലിരുന്ന് പാനയും അതൊക്കെ ജോലിയാണ് അമ്മയുടെ. അമ്മയുടെ അമ്മ എല്ലാടും ആ ബന്ധു വീട്ടുകളിലൊക്കെ അങ്ങ് യാത്ര പോകും. അമ്പലത്തിൽ, ഓച്ചറ അമ്പലത്തിലാണ് കൂടുതല്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോ അതന്ന് ബസ്സിലല്ല മോളെ പോണെ, നടന്നാ പോന്നെ. അപ്പൊ ഈ കയ്യേടിങ്ങനെ പിടിച്ചും കൊണ്ട് ഏഴിലും കണ്ടത്തിൽ കൂടെ ഏറ്റവും പാടത്തൂടെ കയ്യെ പിടിച്ചാ പോകുന്നത്. അപ്പൊ നടക്കും നടക്കും നടക്കും മോളെ ഇപ്പൊ എത്തും.

0: പെട്ടുവെന്നും പറഞ്ഞു. അപ്പൊ അമ്മുമ്മ ഒരുങ്ങുന്ന സമയമാകുമ്പം എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും അമ്മുമ്മ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകും. അപ്പൊ പോകുമ്പോ നിങ്ങൾ ചോദിക്കും, ഇന്ന് അമ്മുമ്മ എവിടെ പോണേ, എന്നെ കൊണ്ടുപോണേ, എന്നെ കൊണ്ടുപോണേ എന്ന് പറയും. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പറയും. പക്ഷെ ഞാനേ അമ്മനെ കൂടുതലും പോകുന്നത് അമ്മുമ്മയുടെ കൂടെ ഒക്കെ.
1: നമ്മളെ
0: ഞാൻ നാലാമത്തതാ. അപ്പൊ ഞാനിങ്ങനെ അമ്മുമ്മയുടെ കൂടെ പോവാൻ തയ്യാറെടുക്കുന്ന ഞാന് അമ്മുമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഓച്ചറയിലൊക്കെ പോകും. അമ്മയുടെ ബന്ധുക്കളെല്ലാം പുതുക്കൊന്നില്ല. അപ്പൊ അവിടെ പോയി എല്ലാരുമായിട്ട് സന്തോഷിച്ച് ഒരാഴ്ചയൊക്കെ അവിടെ നിൽക്കും. നടക്കുമ്പോഴൊക്കെ അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് രാവിലെ എന്റെ അമ്മയുടെ അമ്മ എഴുതിക്കും, അമ്മുമ്മയുടെ മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്, ഞങ്ങൾ കൊച്ചുമക്കളെ കിടത്തുന്ന അമ്മുമ്മയുടെ മുറിയില്. അമ്മുമ്മ അപ്പൂപ്പൻ ഞങ്ങൾ കൊച്ചിലേ മരിച്ചു, എനിക്ക് ഓർമ്മയൊന്നുമില്ല അപ്പൂപ്പനെ കണ്ടതൊന്നുമില്ല. അപ്പൊ അമ്മുമ്മ ഒരു മുറി പൂജാമുറിയിലാണ് കിടക്കുന്നത്, അതിനകത്ത് ഒരു വിളക്കും കത്തിക്കും. എന്നിട്ട് വെളുപ്പാങ്കാലത്ത് എഴുതിച്ചിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുതിച്ച് കണ്ണു മുഖം കഴിയിച്ച് വന്ന് വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കും. വിളിച്ചിട്ട് അങ്ങ് നാമം ചോദിക്കാൻ തുടങ്ങും. നാമം ചോദിക്കുന്ന എന്തുവാ, ഭഗവാനെ വണങ്ങുന്നേ, ആദിത്യ ഭഗവാനെ വണങ്ങുന്നേ, ആദിത്യ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ആയസുണ്ടായി വരേണി കിടങ്ങൾക്ക് എന്നും പറഞ്ഞ് നാമം ചോദിക്കും. അത് ഞങ്ങളെ കൊണ്ടിരുന്ന് ചൊല്ലിക്കും. അപ്പൊ ആ നാമങ്ങളൊക്കെ കേട്ട് നമ്മൾ ആ പൂജാമുറിയിൽ ഇരുന്ന് സന്തോഷത്തോടെ ഞങ്ങൾക്ക് അല്ലാതെ ഈ ഭക്ഷണ കാര്യത്തിലൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. മോളെ അത് എല്ലാരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്നേ. അല്ല ഇന്ന തരത്തില് പൈസ തരും, പെൻഷൻ കിട്ടുമ്പോ 5 രൂപ 2 രൂപ ഒക്കെ തരും. അവരൊക്കെ കൊണ്ടുപോകുന്നുള്ള ഓർമ്മ, അല്ലെങ്കിൽ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യും മോളെ. അങ്ങനെ അമ്മുമ്മയെ കുറിച്ചൊരു ഓർമ്മ നല്ലത് തന്നെ. ഇന്ന് ഇതുവരെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്തിട്ടില്ല അമ്മുമ്മയെ കുറിച്ചുള്ള, മുത്തശ്ശിയെ കുറിച്ച് ആരും ഇത് നമ്മളത്രയോ കാലം കൊണ്ട് റേഡിയോ കേൾക്കുന്നത്. അപ്പോഴൊന്നും മുത്തശ്ശിക്ക് ഒരു പ്രാധാന്യം പ്രത്യേകം കൊടുത്തൊരു ടോപ്പിക്ക്.
1: മുത്തശ്ശിക്കും മുത്തശ്ശനും ഉണ്ട് കേട്ടോ.
0: മുത്തശ്ശിക്കും മുത്തശ്ശനും ഉണ്ട്, എനിക്ക് മുത്തശ്ശന്റെ ഓർമ്മയൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ എന്റെ ഞങ്ങളുടെ കൊച്ചുമക്കളെ, ഞാൻ എന്റെ കൊച്ചുമക്കളെ വളർത്തുമ്പോ നാളെ ഒരു സമയത്ത് അവര് അത്ര കാര്യത്തിൽ ഒന്നും കേൾക്കത്തുമില്ലായിരിക്കും.
1: പക്ഷെ ഇല്ല, അവർക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും പറയാൻ.
2: നല്ല നല്ല മെമ്മറീസ് അമ്മുമ്മ ഉണ്ടായി കൊടുക്കൂ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: നമ്മള് വളർത്തുന്നതൊക്കെ അവർക്ക് അറിയാതിരിക്കുമല്ലോ, പക്ഷെ അമ്മക്ക് നമ്മള് കാണത്തും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇവര് ഞാൻ എന്താണ് ഇതിന്റെ പാടി എന്റെ ബാക്കി പാടട്ടെ മോനെ.
2: പാട് പാട് പാട്.
0: എനിക്ക് ഇത് ഞാൻ ഇങ്ങനെ കണ്ട് പാടിയെന്നേ ഉള്ളു, എനിക്ക് അതിന്റെ ടൂണും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്താ
1: പാടിക്കാമോ?
0: കുളക്കരയിലെ കൈത പൂത്തപ്പോ കാവ് കുത്തിയ പെണ്ണെ, ഈരിച്ചു ചീമെയ്തെടുത്തൊരു കനവ് കണ്ടടി പെണ്ണെ. പൂത്തു നിന്ന കൈത പൂക്കൾ പുല്ലിരി തൂകി നിന്നെ, കാലന്റെ തിരുമയെ നോക്കി ത്രാകി നിന്നടി പെണ്ണെ. അഴയാറുത്തു ഞാൻ വയൽക്കരയിൽ തളർന്നിരുന്നടി പെണ്ണെ, വിരലമർത്തി ഞാൻ നീട്ടി തുപ്പിയ വെറ്റിലെ പാക്കിന്റെ ചൂരെ, തഴയിൻ്റെ തുറ പറഞ്ഞു ഞാൻ പായത്തുമ്പലിരുന്നേ, പതക്കം വന്നൊരു പതിച്ചിട്ടല്ലടെ പന്നക്കം കേട്ടു ഞാനിരുന്നു. പാട്ടു കേട്ടു ഏറ്റുപാടിയ പൂങ്കുയിലിനെ കണ്ടേ, പാലമര തണലിൽ വന്നു മതിമറന്നു ഞാൻ നിന്നെ. കടലിരുന്നു ഞാൻ നെയ്തെടുത്തൊരു പായെ കണ്ടൊടി പെണ്ണെ, പാകം വന്നൊരു പായത്തുമ്പേൽ പാട്ടു കേട്ടു ഞാനിരുന്നു.
1: നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോ മറ്റേ ചാന്തുവീട്ടിലെ മീശവാദനത്തിലെ ചാന്തുവീട്ടല്ല
0: ഇത് ഞാനിങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ തഴപ്പ ഞങ്ങളുടെ തഴവ നാട്ടുകാര് തഴ അറുത്ത് പാർന്നെയ്ത് അതിനകത്ത് അതിന്റെ കാര്യങ്ങളാ, തഴ അറുത്തതും പാർന്നെയ്തതും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവരമ്മ
2: എഴുതിയതാണോ?
0: ഇല്ല, അമ്മ മരിച്ചു. പക്ഷെ അതിപ്പം നമ്മുടെ പ്ലസ് വണ്ണിലെ കുട്ടിയുടെ മലയാള പുസ്തകത്തില്
2: പഠിക്കാനുണ്ട്.
0: പഠിക്കാനുണ്ടത് ഇങ്ങനെ
2: ഇത് അമ്മ അന്ന് നമ്മുടെ ഈ തഴവയിലോട്ട് വരുന്ന അകത്തോട്ട് കേറുമ്പോ അവിടെ ഒരു കടയുണ്ട്, അവിടെ നീന്ന അമ്മയാണോ ഇരിച്ചത്? അതായത് തഴവയില് സ്കൂളിന്റെ അടുത്ത് അകത്തോട്ട് കേറി വരുമ്പം കുറച്ചുള്ളിലോട്ട് വരുമ്പം ഒരു ഒരു കടയുണ്ട് വളവിന്റെ അടുത്ത്, അവിടെ ഒരു അമ്മ ഇരുന്ന് തട നീന്തേ കണ്ടിട്ടുണ്ട്.
0: സ്കൂളിലും പോയി മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഒരു പാന ചെയ്ത് എടുക്കുവായിരുന്നു. പിന്നെ അമ്മയും ഞാനും കൂടെ ദിവസം ഒരു പാന ചെയ്ത് എടുക്കുവായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ളവരാ. താഴെ കാട്ടി കിടക്കുന്ന കൈത പോയി അറുത്ത് മുള്ള കയ്യനൊക്കെ കൊണ്ട് അത് കൊണ്ടുവന്ന് തഴയ പച്ചോലയുടെ തുമ്പ് വെട്ടി അതിനകത്ത് പിന്നെ തഴ വെച്ച് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് മുള്ള കളഞ്ഞ് പോന്തി എടുത്ത് അത് കീറി പുഴുങ്ങിയൊക്കെ പിന്നെ അത് തെളിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് പുളി കളഞ്ഞ് അത് തെളിച്ച്
1: നല്ല കാലം തന്നെയായിരുന്നു അല്ലേ? ശരിക്കും
0: ആണെന്ന് മോളെ. ശരി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാ പിന്നെ വയലിലൊക്കെ കൊയ്യാനും എടുക്കാനും ഒക്കെ പോയിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാലങ്ങളിലൂടെ കഴിഞ്ഞവരാമുള്ള ഞങ്ങളെ.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്തായാലും ദിവസം ഇനിയുള്ള ദിവസങ്ങളും വളരെയധികം ഹാപ്പി ആകട്ടെ കേട്ടോ.
0: വളരെയധികം
1: സന്തോഷം കേട്ടോ.
0: ഓക്കെ മോള്, കോളറ് കുറച്ചേ വന്നോളെങ്കിലും മോള് ഒരുപാട് മുത്തച്ഛിമാരുടെ കഥയൊക്കെ പറഞ്ഞ് കേൾക്കാൻ കഴിഞ്ഞു, അത് വളരെ സന്തോഷം.
2: ഓക്കെ, വിളിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: ആ പാട്ട് ഞാനറിയാ ശരിയെ, മീശവാദനാത്തെ
1: ഞാൻ ഫസ്റ്റ് ചിന്തിച്ച ചാന്തുകൂട്ടിലാണോന്ന്. പക്ഷെ അതിനകത്തിലെ ഒരു ഇൻട്രോ മ്യൂസിക് ഭയങ്കര
2: രസമാണ്. ഞാൻ ഇങ്ങനെ ഈ പാട്ട് കേട്ട സമയത്തേ, അതായത് ഈ മീശവാദനാത്തെ പാട്ട് ഇത് ഏത് സിനിമ കേട്ടാ ഇങ്ങനെ ആലോചിച്ച് കൊള്ള രസമുണ്ടല്ലോ ഈ പാട്ടെന്ന്. പിന്നാണ് നമുക്ക്
1: അങ്ങനെ
2: പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കൊള്ളാം പാട്ട്,
1: എനിക്ക് ആ ഒരു ട്യൂണും വെച്ചിട്ട്
2: ഇങ്ങനെ.
1: നമ്മളിപ്പോ മറ്റൊരു കോൾ കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോകാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: അയച്ചേട്ടാ, സുഖം സുഖം. ചായ കുടിച്ചോ?
3: ചായ കുടിച്ചു, കാപ്പി കുടിച്ചു, എല്ലാം കഴിഞ്ഞു. ഇന്നലെ എന്നെ അയച്ചില്ലേ പറ്റിച്ച?
2: എന്താ എന്താ പറ
3: ഇന്നലെ കാണുന്ന കലാമണ്ണി ഒരു പാട്ട്
2: അപ്പൊ
3: ഞാൻ ചോദിച്ച പാട്ടല്ല.
2: അത് അന്നേരം നമ്മള്
1: പറഞ്ഞത്
2: മാറിപ്പോ അതെന്നറിയാലേ. ആ പാട്ട് നമ്മള് കൊറേ നോക്കി, ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ആ പാട്ട് നമ്മള് കൊറേ നോക്കി, ആ പാട്ട് കിട്ടിയില്ലേട്ടാ.
1: ഞങ്ങള്
2: വിഷമിപ്പിച്ചില്ലല്ലോ, കഴാമയുടെ നല്ലൊരു പാട്ടിൽ ഇട്ട് തന്നെ.
1: അമ്പാടിക്കണ്ണന്റെ കയ്യില് അത് നോക്കി നോക്കി നോക്കി നോക്കി നോക്കി ഒരുപാട് നോക്കി കേട്ടോ, പക്ഷെ കിട്ടിയില്ല.
2: നമ്മള് ഇത് ഇടണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മള് പെട്ടെന്ന് ഒരു പാട്ട് കിട്ടിയപ്പോ കിട്ടേ.
1: അപ്പൊ എന്തായാലും അടുത്ത തിങ്കളാഴ്ച വിളിച്ചോളൂ,
2: നല്ലൊരു
3: പാട്ടുമായിട്ട്.
1: അതെ, അടുത്ത തിങ്കളാഴ്ച അതാണ് ഉദ്ദേശിച്ചത്, കവി
2: ഉദ്ദേശിച്ച. ഇനി വരാ തിങ്കളാഴ്ച ചേട്ടൻ വിളിച്ചോളൂ.
1: അതുകൊണ്ട് തിങ്കളാഴ്ച വിളിച്ച് പാട്ട് ചോദിക്കോ. ഞാൻ നോക്കി നോക്കി, ഇവിടെ ഇനി പാട്ടുകളൊന്നും ഇല്ല അമ്പാടിക്കണ്ണന്റെ പാട്ട് നോക്കാൻ, പക്ഷെ കിട്ടിയില്ല കേട്ടോ.
2: ശക്തിഗീതം, ശക്തിഗീതോ അങ്ങനെ ആയിരുന്നല്ലേ ഞങ്ങൾ അമ്പാടിക്കണ്ണന്റെ കയ്യിലിരിക്കുന്ന, അങ്ങനെ ഞങ്ങള് നോക്കിയത്.
1: ഇപ്പൊ കിട്ടി, ഇപ്പൊ കിട്ടി പാട്ട്. എന്തായാലും അപ്പൊ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറയട്ടെ, ഒരു നമ്മുടെ മണിച്ചേട്ടന് മറ്റൊരു പാട്ടാണ്.
2: നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാരെ മനോഹരമാക്കിയ നമ്മുടെ അപ്പൂപ്പന അമ്മൂമ്മയൊക്കെ ഇല്ലേ ചേട്ടാ? ആ അപ്പൊ അവരുടെ കൂടെയുള്ള നമ്മുടെ ആ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ,
1: അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.
2: അത് ഞങ്ങൾ എടുത്ത് പറ
3: അച്ഛൻ എന്നെ ഒഴിവാക്കുന്നുണ്ട്, അച്ഛന്റെ അച്ഛൻ എന്നെ
2: കൊണ്ടുപോകും.
3: പക്ഷെ എന്തെങ്കിലും കുരിച്ചക്കേറി കഴിഞ്ഞ നേരത്ത് എന്നെ അച്ഛൻ വേണ്ടി അച്ഛൻ വഴിയെടുത്തോണ്ട് വരുമ്പോ എന്റെ അച്ഛന്റെ അമ്മ വേറെ കിടക്കാറ്.
1: അങ്ങനെ മുത്തശ്ശി കാരണം ഒരുപാട് അടിയിൽ നിന്ന് നമ്മളെല്ലാം എത്ര വട്ടം രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലേ.
3: പക്ഷെ നമുക്ക് വേറെ നമ്മളൊരു ഉത്സവപ്പുറത്ത് പോയിരുന്നാലും ഒരു കളിപ്പാട്ടം വേണമെങ്കിലും അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല.
2: മുത്തച്ഛൻ്റെ അടുത്തോട്ട് ഒരു പോക്കു പോലെ
3: മുത്തച്ഛൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അത് വേണം, അല്ലെങ്കിൽ
2: ായിട്ടുണ്ടോ ചേട്ടൻ?
3: ഞാൻ അപ്പൂപ്പനായിരുന്നു.
2: അപ്പൂപ്പൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും കൊച്ചു മക്കൾക്ക്?
3: ആണല്ലേ,
1: ഇപ്പൊ നല്ലൊരു മുത്തശ്ശനുമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ, ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുത്തു കഴിഞ്ഞാൽ അല്ലേ, അവരെ അവരെ കുറിച്ചുള്ള ഓർമ്മകള്.
3: തീർച്ചയായും സ്കൂളിൽ കൊണ്ടുവിട്ടതും നേഴ്സറി കൊണ്ടുവിട്ടതും പിന്നെ ട്യൂഷൻ കൊണ്ടുവരുന്നതും അവര് മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളെ നേഴ്സറിയിൽ എത്തിച്ചോണ്ട്
2: വരുന്നു.
3: ഇപ്പോഴത്തെ പ്രധാന ഈ അംഗൻവാടി കൂടുമ്പോലെ നമ്മളെ കടന്ന് കരി. അപ്പൊ ഈ കരത്തിലേക്കുമ്പോ എവർക്ക് സഹിക്കും? പക്ഷെ അച്ഛനും അമ്മയും
2: മനസ്സിലായില്ലേ,
3: അത് മണിക്കൂറോ 10 മണിക്കൂറോ കൂടുതൽ ഇരിക്കട്ടെങ്കിൽ അവ അവിടെ എന്താ പറയുന്നത്? അത് നമ്മളെ ശല്യം ഒന്നും ഒരു
1: വിചാരിക്കും. പഠിക്കട്ടെ
3: ഓക്കെ ശരി. ഓക്കെ
2: ഓക്കെ ശരി, വിളിച്ചില്ല ഒരുപാട് സന്തോഷം.
3: തീർച്ചയായിട്ടും.
1: അപ്പോ ഇതുപോലെ തന്നെയാണ് നമ്മള് ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളുടെ എന്താണ് അപ്പൂപ്പനും അമ്മമ്മയും ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത്, നമുക്ക് അവരുള്ള കാലഘട്ടത്തിൽ നമ്മൾ അവരെ നന്നായി സ്നേഹിക്കുക, ആ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട് അല്ലേ നിതിനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് വളരെ ഒരു,
2: ഞാൻ ഇന്നലെ ഐശ്വര്യ എടുത്ത് പറയില്ലേ, നമ്മളിപ്പോ ഒരാളൊരു ഒന്ന് വീണ് കിടക്കുമ്പോൾ പലയിടത്തും കൊണ്ടുപോകാൻ നമ്മള് ശ്രമിക്കും. പല നമ്മൾ ചോദിക്കുക അവരടുത്ത് ഇങ്ങനെ ഒരു അസുഖക്കിടക്കായി കിടക്കുവാണെന്ന് നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, എവിടെയെങ്കിലും പോകാനുണ്ടോ, എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അവര് നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ എല്ലാരും പറയാം,
1: വയ്യാതാകുമ്പോഴാണ് അവർക്ക് വേണ്ട വാണിസുകളെല്ലാം
2: പക്ഷെ അവര് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും വേണോ, എവിടെയെങ്കിലും പോണോ, ഇവിടെ ഞാൻ പോകുന്നുണ്ട് വരുന്നതിന്റെ കൂടെ.
1: അതാണ് ശരിയാണ്, നമുക്കിപ്പോ എവിടെയും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശനും നമ്മൾ അങ്ങ് വലിയ ഒരുപാട് ട്രിപ്പ് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയാം, ചിലപ്പോ അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് പക്ഷേ നമ്മള് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് നമ്മളിപ്പോ ഒരു ചന്തയിലോട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെ എന്തെങ്കിലും നല്ല സ്പോട്ടൊക്കെ ആണെങ്കിൽ അവിടെ ഒക്കെ പോകുക, അല്ലെ പോട്ടെ ഒരു ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ
2: ബുധനാഴ്ച വ്യാഴാഴ്ച അവർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഗുളിക വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യം വരും,
1: അതൊന്നും വേണ്ട. അതുമില്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം അല്പസമയം അവരോടൊന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതി
2: അല്ലേ.
1: അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശിയുള്ള കുട്ടികൾ ആ ഉള്ളൊരു വീടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അവരെപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര ഒരു ആലോചനകളിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരെപ്പോഴും അവർക്ക് പറയാൻ എപ്പോഴും പഴയകാല കഥകൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ള അല്ലേ, ആ ഒരു കാലത്തെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ
2: അനുഭവിക്കും. ഇപ്പോഴത്തെ കാലവും പഴയ കാലവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ പറയും, അവിടെ പണ്ട് ആ വീട് കാണിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ പണ്ട് വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു, അല്ലെ അത് നമ്മുടെ വസ്തു ആയിരുന്നു.
1: നമ്മളപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ അടുത്ത് പോയി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെപ്പോഴും ഹിസ്റ്ററികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ല നമുക്ക് ഹിസ്റ്ററികൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് അല്ലെ. പിന്നെ നമുക്ക് എന്താണ് ഒരുപാട് മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു ചരിത്രം പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളുടെ മുന്നുള്ള തലമുറയെ കുറിച്ച് അറിയുന്നത് ഒരുപാട് നല്ല കാര്യമാണ് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാര്യം നമ്മൾ ഈ പറയുന്ന എന്താണ് പച്ചില വീഴും എന്താണ് പഴുത്തില വീഴുമ്പോ പച്ചില ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് കാലം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലമുണ്ടോ അല്ലെങ്കിൽ മറ്റേതുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല.
2: അല്ല അതിങ്ങനെ അങ്ങനെ പ്രായമാവേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓടി ഇടുന്ന പല സ്ഥലങ്ങളും ഇപ്പൊ ഇല്ല, അവിടെ എല്ലാം വീട് വന്നു.
1: പിന്നെ അപ്പൊ നമുക്കൊരു എത്ര പറഞ്ഞാലും യോ അവരോ നമ്മുടെ മനസ്സിലിപ്പോഴും ആ ഒരു പഴയ ഒരു റോഡും സ്ഥലമൊക്കെ ആയിരിക്കും സെറ്റ് ആയിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഒരു പഴയകാല ചരിത്രം അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് അറിയാം അവരുടെ അവരുടെ അപ്പൂപ്പന്മാരെ മുതുമുത്തച്ഛനെ പോലും പേര് എനിക്കറിയില്ല കേട്ടോ, എന്റെ മുതുമുത്തച്ഛൻ മുതുമുത്തച്ഛന്റെ പേരറിയാം, അത് കൂടുതൽ അറിയില്ല. അപ്പൂപ്പന്റെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അച്ഛന്റെ പേര് പരം എനിക്കറിയില്ല. കാര്യം നമ്മൾ അതൊക്കെ മുന്നേ ഒരു ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ കാര്യം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തായാലും ഇവർക്ക് എന്തായാലും തലമുറകളായിട്ട് ഓരോ കഥകൾ അറിയാം. അതൊക്കെ വെറുതെ പോയിരുന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ. കുറച്ചു നേരം അവരുടെ അടുത്ത് അവർക്കും അതൊരു സുഖമായിരിക്കും. കാര്യം വെറുതെ ഇരുന്ന് എത്ര ആയാലും വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാണും, അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് കാണും ഇല്ലേ. നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ അതിപ്പോൾ വാർദ്ധക്യമായാലും ശരി ഏതൊരു കാലഘട്ടത്തിലായാലും ഒരു വ്യക്തിയും മനഃപൂർവ്വം ഇഷ്ടപ്പെടാറില്ല മറ്റൊരു വ്യക്തികളെ ആശ്രയിക്കുന്നത് അല്ലെ, ആശ്രയിച്ച് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഉറപ്പായിട്ടും വാർദ്ധക്യം എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും പല കാര്യങ്ങളും നമുക്ക് ചിന്ത വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മേടിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും
2: അവർക്ക്. അതല്ല
1: പറ ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാൻ, അവർക്ക് അവരുടെ കാലഘട്ടത്തില് കഴിക്കാൻ പോകാതെ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചോദിക്കുക ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുക. പലപ്പോഴും നമ്മളുടെ മുത്തശ്ശനും മുത്തശ്ശികളും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കാര്യമല്ല പറയാം, ഒരു 90s കിഡ് അല്ലെങ്കിൽ ആ ഒരു 80s കിഡിന്റെ കാര്യമല്ല പറയാം, അതിന് മുമ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പലപ്പോഴും അവരുടെ ഒരാഗ്രഹവും മിക്കപ്പോഴുള്ള ഒരാഗ്രഹവും സാധിച്ചിട്ടില്ല. അതാണ് സത്യം. ചോദിക്കുമ്പോൾ അറിയാം നമുക്ക്, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അറിയാം നമുക്ക്, ഒരുപാട് ആഗ്രഹങ്ങളൊന്നും അധികം സാധിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ജന്മങ്ങളാണ് അവരെന്ന് പറയാൻ പറ്റും.
2: കാര്യം
1: അങ്ങനെയല്ല, ഒരു എന്റെ ഒരു കാഴ്ചപ്പാട് നോക്കിയിട്ടൊരു 70% ആളുകൾ അങ്ങനെയായിരുന്നു. കാര്യം അവരുടെ ഒരു കാല ഒരു അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാര്യം ആഗ്രഹിക്കുന്നത് കിട്ടാൻ പറ്റിയൊരു സിറ്റുവേഷനിലൂടെ അല്ലായിരുന്നു അന്നത്തെ അവർ വളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് നേടിക്കൊടുക്കാൻ പറ്റുമ്പോൾ ഇല്ലേ, ഒരൊറ്റ ജന്മമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കതൊക്കെ പകുതിയാണ്. അത്രയും നേടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സിനിമ കുട്ടിയെ കൊണ്ട് സിനിമ കാണിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഒരു ചായ മേടിച്ചു കൊടുക്കുന്ന ആട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
2: അല്ലെങ്കിൽ നിങ്ങളെ ബൈക്കിന്റെ വേറെ എടുത്തു കൊണ്ടുപോയാലും മതി.
1: അതാണ്
2: അല്ലേ, ബൈക്ക് കേറാത്ത എത്ര
1: പിന്നെ അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പോ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊച്ചുകാലത്ത്. ഇപ്പൊ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയിച്ചേട്ടാ, ഒരു നാണക്കേട് ഫീൽ ചെയ്യും നമുക്കത്. ഇതിപ്പോ സത്യം പരമാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഈ വയസ്സായവര് കൊണ്ടുപോകുമ്പോ നാണക്കേട് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതില്. പക്ഷെ ഉണ്ട്, അതാണ് പച്ച പരമാർത്ഥമായിട്ടുള്ള സത്യം. നമ്മളിപ്പം എത്രയൊക്കെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ഒരു വാർദ്ധക്യമായ ഒരു വ്യക്തി കൊണ്ടുവന്ന് നാണക്കേട് കൊണ്ട് കൊണ്ടുപോകാതിരിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ചെറുപ്പകാലം ആകുന്ന സമയത്ത് നമ്മളവിടെ കിടന്ന് ഇപ്പൊ അവർക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ഇപ്പോഴത്തെ ഒരു തലമുറയിലും ഇണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് പക്ഷെ നമ്മുടെ അപ്പന്മാരായാലും അമ്മമാരായാലും എല്ലാവരുടെ അടുത്തും കാണുന്നവരടുത്ത് ഭയങ്കര പെട്ടെന്ന് കമ്പനിയായി, അവിടെ എല്ലാവരും സംസാരിച്ച് അല്ലെ വീടെവിടാ അങ്ങനെയൊക്കെ ചോദിച്ച് പെട്ടെന്ന് കമ്പനി ആവുന്നു. അപ്പം നമുക്ക് ഈ കൂടെ കൊണ്ടുപോകുമ്പോൾ അതൊന്നും നമുക്ക് പിടിച്ചു എന്ന് വരത്തില്ല ചില സമയത്ത്. അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു മാളിൽ കൊണ്ടുപോയി അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോഴും നമുക്കൊരു ചെറിയൊരു നാണക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നാണക്കേടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാം, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് പേര് അറിയാം. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കല്യാണത്തിന് പോയാൽ പോലും നമുക്ക് എത്ര പേർക്ക് ഇരുന്ന് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നവർക്ക് നേരെ ചൊന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരു കുട്ടിയെ കൊണ്ട് കല്യാണത്തിന് പോകുന്നവർക്ക് നേരെ ചൊന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരാളെങ്കിലും സാക്രിഫൈസ് ചെയ്യണം ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ. അല്ലെങ്കിൽ ഇവര് വയ്യാതെ കിടക്കുന്ന സമയത്ത് അവരെ ഒരു മലവും മൂത്രമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി അറപ്പ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറയുന്ന ആദ്യമേ നമ്മുടെ അമ്മൂമ്മ മുത്തശ്ശി അമ്മയെക്കാട്ടി കൂടുതൽ നമ്മളുടെ മുത്തശ്ശി ആയിരിക്കും ഫസ്റ്റ് നമ്മളുടെ മലവും മൂത്രമൊക്കെ എടുക്കുന്നത്. അവർക്ക് എന്താ അറപ്പില്ലേ ഇപ്പം
2: അല്ലേ,
1: അവർക്ക് അറപ്പുണ്ട് ഉറപ്പായിട്ടും. അത് കുട്ടിയുടെ മൂത്രമായാലും മലമായാലും മുതിർന്നവരെ ആയാലും എല്ലാം ഒരു ഇത് തന്നെയല്ലേ. അപ്പൊ അവരത് ചെയ്യാറുണ്ട്. അവർക്ക് എന്താ അറപ്പ് തോന്നിയിരുന്നെങ്കിലോ നമ്മളെ ഒരു ചെറിയ പ്രായം.
2: അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് പണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു സ്റ്റേജ് വരും.
1: അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, കാര്യം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെല്ലാം പോകുന്ന നമ്മളെ ഈ മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അതിപ്പോ മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യത്തിൽ തന്നെ അല്ലോ, ഒരുപാട് പേര് പേരൻസിനെ കൊണ്ടുപോകാൻ മടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരുപാട് പേര് അറിയാം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, നീയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇവരിതുപോലെ നിങ്ങൾ വഴക്കുണ്ടാക്കാതിരുന്ന നല്ല കുട്ടികളൊന്നും അല്ലല്ലോ ആരും. കുഞ്ഞുങ്ങളാകുമ്പോൾ വഴക്കുണ്ടാക്കും, ഇതേപോലെ തന്നെ നിങ്ങൾ കാരണം ഒരുപാട് പേരുടെ മുന്നിൽ നാണം കെടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരന്ന് നാണം കെടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ നിങ്ങളെ നോക്കിയിട്ടുള്ളത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ ചിന്തിക്കുക, അന്ന് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവർ സാക്രിഫൈസ് ചെയ്ത്, അങ്ങനെ ചിന്തിച്ചാൽ തീരാൻ പ്രശ്നമല്ലേ ഉള്ളു. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, കണ്ണുള്ളപ്പോൾ നമുക്കിപ്പം അച്ഛൻ്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും മുത്തശ്ശൻ്റെ ആയാലും മുത്തശ്ശിയുടെ ആയാലും ഇപ്പോൾ ഏത് വ്യക്തികളിലായാലും നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. അപ്പം ഇവരെ തന്നെയല്ല, എല്ലാവരും നമ്മൾ ആ ഒരു സമയത്ത് ചേർത്ത് പിടിക്കാൻ മാക്സിമം നോക്കുക അല്ലേ. ഒരു വയ്യാതിരിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. ഞാൻ അന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴും ചിന്തിച്ചു, നമുക്കിപ്പോൾ അത് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യം. നമ്മളിപ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇപ്പൊ എന്താണ് വയ്യാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണത്തോട് അടുത്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെ. ഒരു തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളുടെ അടുത്ത് അയാളുടെ അടുത്ത് അവസാനമായിട്ട് ചോദിക്കാനുണ്ട്.
2: കേൾക്കുമ്പോഴേ പേടിയാകും അവർക്ക്. എനിക്ക് സാർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും, ഞാനേ കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് ഒരാ ഒരു രോഗിയെ ഇപ്പുറത്തെ ബെഡിലിങ് കിടക്കുന്നത്, അപ്പൊ ആ പുള്ളിയുടെ അടുത്ത് വന്നിങ്ങനെ റിലേറ്റീവ്സ് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും കഴിക്കാൻ വേണം, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ചോദിച്ചപ്പോ പുള്ളി, പുള്ളിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പുള്ളി മറ്റേ പുള്ളി അല്ലാതെ ചോദിച്ച, പുള്ളി പേടിച്ച് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. പുള്ളി ചോദിച്ചത് ചേട്ടന് എന്താ കഴിക്കാൻ ആഗ്രഹം എന്നുള്ള രീതിയിൽ ചോദിച്ചാണ്.
1: ആ ഒരു സമയത്ത് കൊടുക്കുന്നതിൽ നല്ലത് നമുക്ക് ഈ പറയുന്ന പോലെ മെമ്മറി ലോസ് ആവുന്ന സമയത്തായിരിക്കും പലപ്പോഴും ആ ഒരു വ്യക്തികളെ. ഇപ്പൊ ഒരു ആളുണ്ടായിരുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷെ ഒരാൾക്കെന്റെ ഒരു റിലേറ്റീവ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരാളെ ഞാൻ അൽഷിമേഴ്സ് വന്നിട്ട് ഞാൻ കണ്ടിട്ട്, ഒരമ്മൂമ്മയാണ്. പക്ഷെ അവരുടെ ഒരു ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണത്. ഒന്നാമത് അത് വാർദ്ധക്യ സ്റ്റേജ് കഴിഞ്ഞ് ഒരു 70 അല്ല, അതിൽ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അൽഷിമേഴ്സും വന്നു. പക്ഷെ അന്നൊരു ആ വീട്ടിൽ പോയ സമയത്ത് പഴയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവർക്ക് അങ്ങനെയല്ല, അൽഷിമേഴ്സ് വരുന്നവർക്ക് പഴയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അപ്പോൾ അവർ ആ അമ്മ അപ്പച്ചൻ വരുന്നു, അപ്പച്ചൻ വരുന്നു, ഹസ്ബൻഡുണ്ട് കൂടെ, ഹസ്ബൻഡിനെയാണ് അപ്പച്ചാന്ന് വിളിക്കുക. പിന്നെ എനിക്കങ്ങനെയാണ് മനസ്സിലായത്, ഹസ്ബൻഡിനാണ് അപ്പച്ചാന്ന് വിളിക്കുക. അവന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരി കിടപ്പാ, പക്ഷെ അവർ കിടക്കുന്ന സമയത്ത് മറ്റേ അരയൊക്കെ പൊട്ടി, മറ്റേ നമ്മുടെ പുറമൊക്കെ പൊട്ടി കിടന്ന് കിടന്ന്. പക്ഷെ പുള്ളിക്കാരിക്ക് വേദന ഉണ്ടെന്ന് അത് അനലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു കുടുംബക്കാർ ഇവരെ നല്ല അസലായിട്ട് നോക്കുന്നു. അവിടെ പോയി അടുത്തിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. അപ്പം ഞാൻ അന്ന് ചിന്തിച്ച് ദൈവം, പക്ഷെ അന്ന് വ്യക്തിപരമായിട്ട് ഞാൻ അറിയാൻ സാധിച്ചത് ഇവർക്ക് അത്യാവശ്യം നല്ലൊരു, ഇവരെ നല്ല പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചൊരു അമ്മയാണ് ആ കിടന്നത് മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവരെല്ലാം വലുതായ സമയത്ത് ഗൾഫിൽ, പക്ഷെ അവിടെ നിന്നത് ജോലിക്ക് വന്നൊരാളാണ് ഈ പറഞ്ഞത്. ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഈ അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഈ അമ്മയെ നോക്കാൻ പോകുന്ന ഒരു ഹോം നേഴ്സായിട്ട് പോയ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ആരുമില്ല, ഈ പറയുന്ന അച്ഛനും ആ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ അമ്മ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ ജോലിക്ക് വന്ന അമ്മ ഇതുപോലെ ഫുഡ് കഴിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാക്സിമം നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ കാര്യമായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണ്ടോ, അമ്മയ്ക്ക് വേനയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് വലിയൊരു വീടാണത്. ഞാൻ വലിയ ലൈറ്റുകളും, ഞാൻ ചിന്തിച്ചൊരു താജ്മഹാൾ പോലത്തെ ഒരു വീടാണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു മക്കളെല്ലാം ഗൾഫിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ. അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് സമയമായല്ലേ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, നമ്മൾ ആരായാലും ശരി, ഇപ്പം നമ്മൾ മുത്തശ്ശൻ്റെ ടോപ്പിക്കാണ് എടുത്തെങ്കിൽ പോലും ആരായാലും ശരി, നമ്മൾ അവരുടെ അടുത്ത് കുറേ
2: അല്ലെ എന്ത് സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക.
1: അതെ
2: അല്ലേ, ഇപ്പൊ വിഷന്തിരിക്കുന്നവരുടെ മുമ്പിൽ വിഷന്തിരിക്കുന്ന സമയത്ത് ആഹാരം കൊടുക്കേണ്ടത്.
1: അതെ, വിശപ്പ് മാറിയിട്ട് കൊടുത്തിട്ട്
2: കാര്യമില്ല,
1: ബിരിയാണി കൊടുത്തിട്ടും കാര്യമില്ല. വിശപ്പുള്ള സമയത്ത് നിങ്ങൾ ഒരു കഞ്ഞിക്കകത്ത് കുറച്ച് വറ്റ് കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി വറ്റിട്ട് കൊടുത്താലും അത്രയും സെറ്റാണ്. പക്ഷെ അങ്ങനെ അറിയാം നമുക്ക്. അപ്പോ നിങ്ങളുടെ അല്ലേ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്.
2: അല്ല നേരത്തെ പറയാ ടോപ്പിക്, നേരത്തെ പറയാ ചേട്ടനില്ലേ ഇതേ കണക്ക് അച്ഛനടുത്ത് പൈസ വയ്ക്കുന്നില്ല, അപ്പുവിന്റെ അടുത്ത് പൈസ വയ്ക്കുന്നു, ആ അതേപോലുള്ളൊരു പാട്ടാണിത്, കേട്ടില്ലേ? അച്ഛാ കുറച്ച് പൈസ വേണം അർജന്റാ, കേട്ടില്ലേ? ജോലിക്കൊന്നും പോകാൻ വയ്യാത്തും അച്ഛാ കുറച്ച് അർജന്റ, ജോലിക്കൊന്നും പോകാൻ വയ്യാത്തല, ഗോവ പോകുവാൻ പ്ലാനില, കയ്യിൽ കാശില്ല, ഇല്ലേലും എവിടുന്നേലും മുപ്പിച്ചു
1: വന്നോട്ടെ.
2: മതി മതി മതി,
1: ഇന്നേക്ക് ഒരു പൊടി ആയിട്ടുണ്ട്,
2: ഇന്നത്തേക്കുള്ള ആയിട്ടുണ്ട്,
1: ഇനി നാളെ.
2: ഇനി നമുക്ക് കുറച്ച് പരസ്യം കേട്ട് തിരിച്ചു തരാം.
1: പരസ്യം കേട്ട് തിരിച്ചു
2: തരണം.
1: അപ്പൊ വീണ്ടും രണ്ട് മൂന്ന് പരസ്യങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞങ്ങള് വെറുപ്പിക്കാനായിട്ട് എത്തുന്നതായിരിക്കും ഗൈസ്.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
6: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഇവിടുത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2
3: സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സ് ഇന്ന് കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യ,
2: ആർജെ നിതിനുണ്ണിയുമാണ്. ഹേ, അപ്പോ നമ്മൾ ഒരുപാട്
3: ആണല്ല ആയിരുന്നു നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവല്ലേ.
2: ആണ് പെണ്ണു അപ്പൊ നമ്മളാണ് കേട്ടോ. അപ്പോ എന്തായാലും നമ്മൾ ഒരുപാട് ഗ്രാൻഡ് പേരൻസിന്റെ മെമ്മറീസ് ഒക്കെ പറഞ്ഞു. എത്ര പറഞ്ഞാലും അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
3: തീരാത്ത കഥകൾ,
2: ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്താണ് ഈ അംഗനവാടി കൊണ്ടുവിടുന്ന ആട്ടെ അടി കിട്ടുമ്പോ പോയി തടസ്സം പിടിക്കുന്ന ആട്ടെ, ചോറ് ഉരുള വാരി തരുന്നതാകട്ടെ, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തരുന്നതാകട്ടെ, അങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ പലപ്പോഴും മുമ്പേ ആ മറ്റേ അമ്മ പറഞ്ഞ പോലെ തന്നെ എന്താണ് ട്രാവലിംഗ് പാർട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അല്ലേ. നമ്മൾ ആദ്യമെങ്കിലും എവിടേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നേക്ക് നമ്മുടെ അപ്പനും അമ്മമ്മയൊക്കെ
3: തോളത്ത് കയറ്റി വെച്ചോണ്ട് ഇങ്ങനെ പോകുന്ന, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്ത അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത്, അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പന് ഇങ്ങനെ കൊണ്ടുവന്ന് ഉത്സവത്തിന് കൊണ്ടുവന്ന്
2: ഇനി പറഞ്ഞ പോലെ തലയിലൊരു കെട്ടൊക്കെ കിട്ടി. ഞാനും അങ്ങനെയാണ് ഇമാജിൻ.
3: എന്റെ അച്ഛന്റെ അച്ഛൻ ഇതവണക്ക് ജുബ്ബയാണ് ഇടുന്നത്, വെള്ള ജുബ്ബ. അത് പുള്ളി ഇതവണക്ക് ഇങ്ങനെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, പക്ഷെ പുള്ളി എന്തൊക്കെയോ മരുന്ന് കഴിക്കും, മധുരമുള്ള എന്തോ ഒരു മരുന്നൊക്കെ.
2: ഹോമിയോ മരുന്നാണോ?
3: ഇത് പുള്ളി കൽക്കണ്ടം തിന്നും, ചുമ അങ്ങനെ എന്തൊക്കെയോ മാറാനായിട്ടൊക്കെ. പക്ഷെ ഇതൊക്കെ ഞാൻ പാത്തിരുന്ന് തിന്നും, കണ്ണടിക്കാരനും തിന്നുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചേച്ചി ചേട്ടനൊക്കെ പറഞ്ഞേക്കാം.
2: അത് പറഞ്ഞപ്പോ ഞങ്ങളുടെ അമ്മമ്മക്ക് അമ്മയുടെ അമ്മക്ക് ആസ്മ ഉണ്ടായിരുന്നു, ഒരു ഗുളിക പോലത്തെ സിനാപ്പിളി വലിക്കായിരുന്നു. ഞാൻ അതെടുത്ത് വലിക്കായിരുന്നു. എനിക്ക് ഒരു ഇങ്ങനെ ഇൻഹേലർ അങ്ങനെയാണെന്ന് പറയാ, എനിക്കറിയില്ല എന്റെ പ്രോപ്പർ പേര്. അതെടുത്തിട്ട് ഇങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാനായിട്ട് അമ്മമ്മക്ക്. പക്ഷെ അമ്മമ്മക്ക് ഇല്ല, അമ്മമ്മക്ക് എന്താണ് പ്രാണവേദന, എനിക്ക് വീണവേദന എന്ന് പറഞ്ഞാല് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ അപ്പൊ ആ ഗുളിക കടന്ന് അതിനകത്ത് ഇങ്ങനെ കറങ്ങും, മറ്റേ ട്യൂബിന്റെ ഗുളിക കേട്ടോ, അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോ ഒരു കുഞ്ഞ് ഇത്ര ഉള്ള സാധനമാണ് അതിനകത്ത് ആ ഗുളിക ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കറങ്ങുമായിരുന്നു ഗുളിക. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട്
3: ഞാൻ
2: ഗുളിക ഇട്ടല്ല കേട്ടോ ഞാൻ വലിക്കുന്നത്, ഞാൻ ആ സാധനം എടുത്തിട്ട് വലിക്കുമായിരുന്നു. അന്ന് അസുഖം, അന്ന് നമ്മള് അസുഖമൊന്നും പടരോ നോക്കത്തില്ല ഇപ്പൊ പറഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ എന്താ ഹോമിയുടെ ഗുളിക ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എന്റെ പല്ലിമുട്ടയെന്നായിരുന്നു വിളിക്കുക, പല്ലിമുട്ട ഗുളിക.
3: ഹോമിയോ ഗുളിക നല്ലതാണ്,
2: എനിക്ക് ഇഷ്ടമായിരുന്നു.
3: മധുരമുണ്ട്.
2: പിന്നെ അമ്മമ്മയ്ക്ക് എന്താണ് ഒരു കട്ടിലുണ്ടായിരുന്നു, രസമായിരുന്നു ആ കട്ടിലൊക്കെ. ഞങ്ങള് പുള്ളിക്കാരി നമ്മളെ വഴക്കുറയുന്നത് എനിക്കിപ്പോ അതൊക്കെ ഓർക്കുമ്പോ അത് ആ ചിരി വരുന്ന കേട്ടോ. ഒരു മെത്ത ഉണ്ടായിരുന്നു, അമ്മമ്മ തന്നെ ഉണ്ടാക്കുന്നതാ മെത്തേക്ക്, മറ്റേ അല്ലാതെ എവിടുന്ന് മേടിച്ചോണ്ട് പുള്ളിക്കാരിക്കുള്ള മെത്ത എന്താ മറ്റുള്ള സ്പോഞ്ചിന്റെ ആയിരുന്നു, അതൊക്കെ തന്നെ തന്നെ തുന്നും. നമ്മളത്
3: ചാടുമ്പോഴത്തേക്കില്ല
2: കിടന്നിട്ടില്ല. പിന്നെ അമ്മമ്മയുടെ ഒരു ഓർമ്മ, അമ്മമ്മ ചൂട് വെക്കുമായിരുന്നു. എങ്ങനെയാന്ന് അറിയാം, അമ്മമ്മക്ക് ദേഹത്ത് വേദനയാകുന്ന സമയത്ത് ഇല്ല പൊട്ടുന്ന കുപ്പിക്കകത്ത് കഞ്ഞിവെള്ളവും തിളച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കും. എന്നിട്ട് അമ്മമ്മ ഇങ്ങനെ തൈലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ചൂട് വെക്കും. ഇപ്പൊ നമുക്കത് ഹോട്ട് ബാഗ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. എന്റെ ആദ്യമത്തെ ഹോട്ട് ബാഗ് കാണാൻ അമ്മമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഹോട്ട് ബാഗ്. ഒരുപാട് ചൂട് ഇങ്ങനെ ഒരു മീഡിയം ചൂടാകുന്ന സമയത്ത് എനിക്ക് ആ കുപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ചെറിയ തണുപ്പ്
3: കുപ്പി കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചള
2: ഇല്ല അങ്ങനെയല്ല, മറ്റേ എന്തിനോ ഇല്ലേ കഷായം കെട്ടുന്ന എന്തോ കുപ്പിയാന്ന് തോന്നുന്നത്. പക്ഷെ ഒരു അമ്മമ്മമാരുടെ ഒരു എടുത്തോട്ട് വരുമ്പോ ആയിരം
3: ആയിരം
2: കവറും
3: കുറച്ച് അവരുടെ പുടിക്കൈകളല്ലേ
2: ഉണ്ട്. ആയിരം എനിക്ക് ഓർമ്മ വെച്ചാൽ 1000 കവറുകളും അമ്മയ്ക്ക് 1000 കവർ.
3: ഇവരുടെ ഈ മുറുക്കൻ കവറിനാന്ന് നമുക്ക് കുറെ ചില്ലറായി കിട്ടും.
2: കിട്ടുമായിരുന്നു. ഞാൻ നിസ്കാരം,
3: ഞാൻ അമ്മ എടുത്ത് വീണ്ടെടുത്ത് പണ്ട് കട ഉണ്ടായിരുന്നു അവിടെ, ഇതിനാന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നു.
2: ഡാഡി മമ്മിയുടെ മുട്ടായി മേടിച്ച് തിന്നുമായിരുന്നു ഞാൻ, പുളിമുട്ടായും. ഡാഡി മമ്മിയുടെ മുട്ടായി ഉണ്ടായിരുന്നു, ഇപ്പുറത്തിടാക്കുമ്പോ ഡാഡി വരും, ഇപ്പുറത്ത് വെക്കുമ്പോ മമ്മി വരും.
3: അങ്ങനെ
2: അങ്ങനെ മുട്ടായി ഉണ്ടായിരുന്നു. അതും ചോക്ലേറ്റിന്റെ കവർ, ഒരു നാണയം പോലത്തെ ഇതും. രുദ്രാശം കിട്ടുന്ന ഒരു പുളിയച്ചാറുണ്ടായിരുന്നു പണ്ട്, ഇങ്ങനെ
3: കൊറേ സാധനങ്ങളുണ്ട്.
2: അതൊക്കെ ഞാൻ മേടിച്ചില്ല. പിന്നെ അമ്മമ്മ കാശ് തരായിരുന്നു കേട്ടോ സിപ്പപ്പ. അന്നൊക്കെ സിപ്പപ്പൊന്നും തണുത്ത കാര്യങ്ങളാണ്, നമുക്ക് ഭയങ്കര ഭ്രാന്തില്ലേ. ചേട്ടൻ പോയി മേടിച്ചോണ്ട് വരും. അപ്പൊ അമ്മമ്മ കൊടുക്കുമ്പോ ഞാനിങ്ങനെ അതിനകത്ത്
3: 5 രൂപയ്ക്ക് വലിയ പാക്കറ്റിനകത്തൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു.
2: എന്ത്
3: സിപ്പപ്പ് വലിയ ഇത്രയുള്ള ഒരു കവറിനകത്ത് സിപ്പപ്പ് കിട്ടുമായിരുന്നു.
2: അങ്ങനെ ഉണ്ടോ?
3: അങ്ങനെ ഉണ്ടായിരുന്നു. സേമിയയുടെ അല്ല, ഈ മാങ്കോ കടച്ചിക്ക
2: എനിക്കറിയാം. ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ അവിടെ വരും ഒരു മാമം വരും, ഒരു പ്ലാസ്റ്റിക്
3: കവറിനകത്ത്
2: വരും. ഇപ്പോഴും പുള്ളിക്കാരൻ ഇതിന്റെ കൊണ്ടുവരാം, മറ്റേ മുന്തിരിയുടെ വരിക.
3: ഞാൻ മൈനാപ്പിൾ സ്കൂളിലാണ് പഠിക്കുക. അപ്പം നമുക്ക് ഈ വെക്കേഷൻ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങും. അപ്പം നമ്മൾ ഇത് ഉണക്ക് ഇത് രാവിലെ ആയിരിക്കും ക്ലാസ്, ഉച്ച വരെ കാണത്തുള്ളൂ. അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് ഇതും കുടിച്ചോണ്ടാണ് ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്.
2: ഇതൊന്നുമല്ല വിറ്റ്, ഭയങ്കര രസമുള്ള കാര്യം എന്നറിയോ, ഞങ്ങളുടെ അമ്മയുടെ അമ്മ പറങ്ങ മറ്റേ പറങ്ങാണ്ടി ഞങ്ങൾ പറങ്ങാണ്ടി ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ പറങ്ങാണ്ടി ഇങ്ങനെ പിച്ചു വെച്ചിട്ട് അതിങ്ങനെ കല ഉണ്ടല്ലോ, ആ കലത്തിനകത്തിട്ടിട്ട് മറ്റേ നമ്മള് പൊങ്കാല ഇടുന്ന കല ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പൊങ്കാല ഇടുന്ന കലത്തിനകത്തിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചുടും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഭയങ്കര പോഹയൊക്കെ വരും, നമുക്കത് തുമ്മലൊക്കെ വരും, ചുമയൊക്കെ വരും. പക്ഷെ എന്നാലും അതൊക്കെ ഇങ്ങനെ അപ്പൊ നമ്മളെയൊക്കെ മാറ്റും, അടച്ചൊക്കെ വെച്ചിട്ട് വെളിയിൽ കൊണ്ടിട്ടിട്ട് നല്ലോണം തീ എരിച്ചിട്ട് ആദ്യമേ ഇതങ്ങ് ചൂടാക്കും. എന്നിട്ട് ഇതിനകത്തൊട്ട് ഈ പറങ്ങാണ്ടി എടുത്തിട്ട് അത് അതിനെ ആ കലത്തിനകത്ത് കിടന്ന് തന്നെ പൊട്ടി പൊട്ടി
3: പരിപ്പെടുക്കാൻ വേണ്ടി
2: അങ്ങനെ ആക്കും.
3: ഇത് അമ്മ പണ്ട് അണ്ടേ പിസി പണി ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തോട്ടം കൊണ്ടുവരും, നമുക്ക് വിറകിന് വരാം കൊണ്ടുവന്നിട്ടുണ്ടോ? രാത്രി ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഉള്ള സാധനം നമുക്ക് തല്ലിപ്പൊട്ടിച്ച് തരുമായിരുന്നു.
2: ഇത് ഇതുപോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ, അമ്മമ്മ ഇതാക്ക്. അപ്പൊ നമ്മളൊന്നും അവിടെ വിടത്തില്ല, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളോട് മാറിയിരുന്നു. അപ്പൊ നമ്മളപ്പുറത്ത് പോയി കളിക്കുമ്പോഴത്തേക്ക് അമ്മമ്മ ഇങ്ങനെ എനിക്ക് ഭയങ്കര രസം, എന്നിട്ട് ഒരു തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് തല്ലി പൊട്ടിക്കും. നമ്മളെ ആക്കിക്കത്തില്ല, കാര്യം കയ്യേലിന്റെ ചില സാധനം ഇങ്ങനെ ഇത് വരുമല്ലോ. അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമുക്ക്
3: പറയാനാണെങ്കിൽ
2: ഈ ഒരു ഫുൾ ഡേ ഇരുന്ന് പറഞ്ഞു തന്നെ നമ്മുടെ തീരത്തില്ല ഗേസ്.
3: അപ്പൊ
2: നമുക്ക്
3: സമയമായിരിക്കാണ്,
2: നാളെ നമുക്ക്
3: നല്ലൊരു
2: വിഷയവും തള്ളുമായി വീണ്ടും കേട്ടുമുട്ടാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
3: അറിയൂ, ആസ്വദിക്കൂ,
2: ആഘോഷിക്കൂ.

സ്റ്റേ ട്യൂൺ സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.

0: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2. രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: You're listening Enter Radio 91.2.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
3: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

านนี้

0: സുമിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെ അങ്ങോട്ട് പൊടിപ്പിച്ചു ഇരിക്കും.

0: അവൾ മുട്ടയിടുന്നതണ്ട. ഇനി അവൻ ആ മുട്ടയെടുത്ത് കുമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: ആരാണ് അതിനോട് വലിയ വർത്തമാനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചനാമ്മച്ചി.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോകാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോകാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മത്സ്യ കർഷക ദിനാചരണം മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഹോമിയോപ്പതി വകുപ്പിന്റെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്ക പട്ടികയിലേക്ക് ഉള്ളവർക്ക് ജൂലൈ 16-17 തീയതികളിലായി ജില്ലാ PSC ഓഫീസിൽ അഭിമുഖം നടത്തും. SMS പ്രൊഫൈൽ മെസ്സേജ് മുഖേന അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തവർ ജില്ലാ PSC ഓഫീസുമായി ബന്ധപ്പെടണം. കോൺടാക്ട് നമ്പർ 04-74-27-43-624. നമ്പർ ഒന്നും കൂടി പറയാം. 04-74-27-43-624. ജില്ലയിലെ ത്രിവത്സര ഡിപ്ലോമ സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ കൌൺസിലിംഗും അഡ്മിഷനും ജൂലൈ 14-15-16 തീയതികളിലായി റാങ്കുകളുടെ ക്രമത്തിൽ പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ നടത്തും. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങളിവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ലോകത്തെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലന്റ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലന്റിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2-ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ, ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദനശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.

0: മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ രണ്ട് ഓഫീസുകളിലെ 900-ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20-ന് കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
1: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലന്റ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുരഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്.
1: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a road map to take us forward the next couple of years. This road map has been summarized in fact in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047-ഓടെ രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ത്രോത് കടമത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4,000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് 2-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കത്തെഴുത്ത്, അത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു കലയാണ്. എഴുതുന്നയാളുടെ കൈയക്ഷരം, എഴുതാൻ ഉപയോഗിച്ച വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ആ വാചകങ്ങളിൽ നിറയുന്ന വികാര വിചാരങ്ങൾ കടലാ

0: പതിരും.
1: ചേട്ടാ, മുള്ളിന്റെ ഈത്തെ സിംഗപ്പൂരുകാരന്റെ വസ്തു നമ്മുടെ പപ്പു മീശരുടെ കൊച്ചുമോനാ മേടിച്ചത്.
2: ഞാൻ അറിഞ്ഞായിരുന്നു, തന്നോട് പറയാൻ മറന്നു പോയതാ.
1: ഇന്ന് രാവിലെ കിഴക്കേത്തറയിലെ ഔസേപ്പച്ചൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും പപ്പു മീശരുടെ കൊച്ചുമോന് ഇത്രയും കാശ് എവിടുന്ന് കിട്ടി?
2: അല്ലേ, ഗോവനും ഭാര്യയ്ക്കും ജോലിയുണ്ട്, യാതൊരു തരത്തിലുള്ള ദുശ്ശീലവും ആ കൊച്ചനില്ല. കിട്ടുന്ന കാശ് സമ്പാദിച്ചു, പിന്നെ ഭാര്യ വീട്ടിലെ കുറച്ച് ഓഹരിയും വിറ്റായിരുന്നു.
1: എന്നാലെന്താ, തട്ടത്തെ ഒരു ഭൂമിയല്ലയോ സ്വന്തമാക്കിയത്? ആരല്ല ആ വസ്തുവിന് വില പറഞ്ഞത്? എത്ര കൊല്ലം കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചതാ?
2: വിൽക്കാൻ പറ്റാഞ്ഞത് റിയൽ എസ്റ്റേറ്റുകാര് വരവെക്കുന്ന.
1: ആരായിരുന്നു ചേട്ടാ ഇടനിലക്കാരന്?
2: ആരും ഇടനിലക്കാരില്ലായിരുന്നു. ഗോപനും ഭാര്യയും കൂടെ നേരെ സിംഗപ്പൂർ വേലായൻ ചേട്ടന്റെ വീട്ടിലോട്ട് എന്ന് കാര്യം അങ്ങ് പറഞ്ഞു.
1: അതാ ബുദ്ധി.
2: കാര്യങ്ങളെല്ലാം സംസാരിച്ചു, അവിടെ വെച്ച് തന്നെ അഡ്വാൻസും കൊടുത്തു.
1: അതേസമയം കുരിശിന്റെ അയ്യത്തെ ഷാജിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഗോപനേക്കാൾ എത്രയോ വർഷം മുമ്പ് സർവീസിൽ കയറിയതാ, എന്തോ ഉണ്ടാക്കി.
2: അവന്റെ കയ്യിരിപ്പ് ശരിയല്ല, അതുകൊണ്ട് ഒന്നും നേടാനൊക്കത്തില്ല. ഓഫീസിൽ നിന്ന് നേരെ മാറിപ്പോവും, അവിടുന്ന് നേരെ ക്ലബിൽ പോയി ചീട്ടും കളിക്കും.
1: ആ പലിശക്ക് കാശ് അടക്കാൻ തുടങ്ങിയ നാരായണൊക്കെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞായിരുന്നു.
2: ഒരാളുടെ കയ്യിൽ നിന്ന് പലിശക്ക് എടുക്കും, അയാൾ മുഷിഞ്ഞ് സംസാരിക്കുമ്പോ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ആട്ടി തള്ളിന് കൊടുക്കും.
1: ആ പണം ഉണ്ടാക്കിയ പോരാ, അത് കൈകാര്യം ചെയ്യാനും പഠിക്കണം.
3: അമ്മാവാ, ഒരു ചായതാ.
1: എടാ മുരളി, നിന്റെ അയലത്ത് കയറിയ കള്ളനെ കുറിച്ച് വിവരം വല്ലതും കിട്ടിയോടാ?
3: ഓ, അതൊക്കെ ആര് തിരക്കാൻ പോന്ന അമ്മാവി.
2: ചോദിക്കുന്നവരല്ല ഇതുപോലെ തന്നെ ആണല്ലോടാ മറുപടി പറയുന്നേ.
3: നാട്ടുകാരെങ്ങനെ പറയുന്നത്? കാര്യമുണ്ടല്ലോ അമ്മാവ, ആ വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് അമ്മാവൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
2: അയ്യോ ഇല്ല, അത് സത്യവാ.
3: ആ വീട്ടിൽ ആളുണ്ടായാലും പൂട്ടിയിടും, ഇല്ലെങ്കിലും പൂട്ടിയിടും. അയലത്തുകാരായ ഞങ്ങളോടൊന്ന് ചിരിക്കുകയോ മിണ്ടുകയോ പോലും ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നല്ലയോ.
1: എടാ അവിടെ ഒരു മൂപ്പിലാണുണ്ടായിരുന്നല്ലോ.
3: അയ്യോ അതാ കഷ്ടം, ഭാര്യയും ഭർത്താവും കാറി കയറി ഗേറ്റും പൂട്ടി അങ്ങ് പോവും. മൂപ്പിലാന് ഭക്ഷണം വിളമ്പി വെച്ചിട്ടാ പോകുന്നത്. ആ പാവം പിടിച്ച കിളവൻ വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
2: പണ്ടങ്ങനല്ലായിരുന്നല്ലോ, മൂപ്പിലാന് ആ ഗേറ്റിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുമായിരുന്നു, റോഡിൽ പോകുന്നവരും ഒക്കെ ആയിട്ട് വർത്തമാനം പറയുമായിരുന്നു, എന്നോടും പറഞ്ഞിട്ടുണ്ട്.
3: ആ കാലമൊക്കെ കൊറേ ആയില്ലയോ അമ്മാവാ?
2: ആ അത് ശരിയാ, പണ്ട് റോഡ് പണി നടക്കുന്ന സമയത്ത് ഞാൻ പാലിന് അത് വഴിയായിരുന്നു പോണത്. അങ്ങനെ മൂപ്പിലെ എന്നോട് വെച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്.
3: ആ ഇപ്പൊ അത് നടക്കത്തില്ല, ഗേറ്റല്ലേ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത്. അകത്തുള്ളവർക്കേ റോഡെ പോകുന്നവർക്ക് കാണാൻ പറ്റത്തില്ല.
1: അതൊക്കെ പോട്ടെ, കള്ളം കയറിയ വിവരം നിങ്ങൾ എപ്പോഴാ അറിഞ്ഞത്?
3: പോലീസ് ജീപ്പ് വന്നപ്പോ ഞങ്ങൾ അറിഞ്ഞു. രാത്രിയിൽ ആ വീട്ടിൽ ലൈറ്റ് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ.
1: ആ കള്ളന്മാരിട്ടതായിരിക്കും, വെട്ടം കണ്ടോണ്ട് ഇതെല്ലാം പെറുക്കി എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു കാണും.
2: ഇവിടെ കള്ളം കയറിയപ്പം മൂപ്പിലാൻ അറിഞ്ഞോ?
3: അമ്മാവാ മൂപ്പിലാനെ കെട്ടിയിട്ടിരുന്നതാ ഞാൻ അറിഞ്ഞത്. പക്ഷെ വീട്ടുകാരൻ ജെയിംസ് പറഞ്ഞത് മൂപ്പിലാൻ ഉറങ്ങിപ്പോയെന്ന.
2: അല്ല, പോലീസ് പട്ടി വന്നിട്ട് വല്ല മുമ്പും കിട്ടിയോ?
3: ആ അത് പാലത്തിന്റെ സൈഡിൽ വരെ ഒന്ന് ഓടി.
2: ആ കള്ളന്മാര് വാഹനം അവിടെ കൂട്ടിണ്ട് കാണും, അവിടുന്ന് വാഹനത്തിൽ അങ്ങ് വലിഞ്ഞു കാണും.
3: സ്വർണവും കാശും മാത്രമേ പോയിട്ടുള്ളൂ.
1: പിന്നല്ലാതെ അലോമിനിയം പാത്രവും ടിവിയും ഫ്രിഡ്ജും ഒക്കെ അവർക്കെന്തോത്തിനാ?
2: അയലത്തുകാരെയൊക്കെ ചോദ്യം ചെയ്തോ?
3: ചോദ്യം ചെയ്ത് എല്ലാരും ഒരേ ഉത്തരവാ പറഞ്ഞത്, ആ വീടുമായിട്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു സഹകരണവും ഇല്ലെന്ന് പറഞ്ഞു.
1: പഴയ കാലത്ത് ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോകുമ്പോ കഥക പൂട്ടി താക്കോൽ അയലത്തുകാരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്.
2: പശുവും ആടും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ അഴിച്ച് അപ്പുറത്ത് ഉണ്ട് കെട്ടും.
1: ആ കള്ളന്മാരെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊറോട്ടയും കിഴങ്ങറിയും ഫ്രീ ആയിട്ട് കൊടുത്തേനെ.
2: സ്വന്തം ജീവിതം മാത്രം നോക്കി കഴിയുന്നവർക്ക് ഇതും ഇതിനപ്പുറവും സംഭവിക്കും.
1: അതെ, താനെന്നും തന്റേതെന്നും ചിന്തിച്ചു ജീവിച്ചിടൽ കാലം അവരെ താഴിട്ട് പൂട്ടിയിടും.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: വാഴ്ക്ക ഒരു വട്ടണ്ടാ, ഇങ്ക ജയിക്കിറവൻ തോപ്പാൻ, തോക്കിറവൻ ജയിപ്പാ. അതെ, നീ ഇന്നും പുരിഞ്ചിക്കല?

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: Stay tuned, stay happy with the Radio 91.2.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

0: ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ആടി മാസം 100 ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഏവർക്കും സ്വാഗതം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
4: ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാണ്?
5: ഞാൻ സൂര്യയാണ്.
4: സൂര്യ, സൂര്യ എവിടെ നിന്ന് വിളിക്കുന്നു?
5: തഴവായിന്ന്
4: വിളിക്കുകയാണ് സൂര്യ അല്ലേ? സൂര്യ നമ്മുടെ ഊരാക്കുടുക്കിന്റെ ശ്രോതാവാണോ?
5: അതെ അതെ
4: അതെ അല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു സൂര്യ?
5: ഞാന് ഇപ്പം ഡിഗ്രി കഴിഞ്ഞു.
4: ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? എവിടെയാണ്
5: പഠിക്കുന്നത്?
4: ശാസ്താംകോട്ടയിലാണ് അല്ലേ. ഓക്കെ സൂര്യ, എന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയാമല്ലോ അല്ലേ? അറിയാം അല്ലേ. അപ്പൊ നമുക്ക് അങ്ങ് പോയാ മതി അല്ലേ? പോകാം പോകാം. പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് അറിയാവുന്നത് സൂര്യക്ക്? ഉറക്കമാണല്ലേ. അപ്പൊ ഇന്ന് ഉറങ്ങണ്ടായോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അവധിയായിരിക്കും അല്ലേ? അതെ. അപ്പൊ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലേ. പാട്ടൊക്കെ പാടുവോ സൂര്യ?
5: അങ്ങനെ
4: ചെറിയൊരു പാട്ടുകാരി. ആ ചെറിയൊരു പാട്ടുകാരിയുടെ ഒരു വലിയ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വേണോ? ശ്രോതാക്കൾ ഞെട്ടിട്ടെ.
5: ശ്രമിച്ചു നോക്കാം.
4: ആ ശ്രമിക്കേ.
5: മഹാദേവന്റെ ഒരു സ്തുതിയാ പാടുന്നത്.
4: ആണോ? ആയിക്കോട്ടെ.
5: ൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനൂഷിത മുരക്കനം ഹരിണി ചർമ്മവും കണികളങ്ങളും വാസുകി പരിധി ശോഭിതം എനിക്ക് വക്ഷത്തും വയഭവാഹം ചന്ദ്രശേഖര തെളിഞ്ഞ കാണണം അമൃതി മമസദാശിവ ചന്ദ്രശേഖര തെണ്ണ
4: മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? അതെ. വളരെ മനോഹരമായിട്ട് പാട്ടിട്ടുണ്ട്. പാട്ടൊക്കെ പഠിച്ചിട്ടില്ല? ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകാം ഊരാക്കുടുക്കിലേക്ക് അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ കയ്യിലുള്ള കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. പച്ച, നീല, മഞ്ഞ, വെള്ള, ചുവപ്പ്, ഇതിൽ ഏത് കളർ കുടമാണ് സൂര്യ തിരഞ്ഞെടുക്കുന്നത്? ചുവപ്പ് കുടം. ചുവപ്പ് കുടം. ആ ചുവപ്പ് കുടം ഞാൻ പൊട്ടിക്കട്ടെ. ആ ചുവപ്പ് കുടം ഞാൻ പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാൻ ഒരു പ്രാവശ്യം പറയും, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അഞ്ച് ചോദ്യം ഞാൻ ചോദിക്കും, അതിന് ആൻസർ ആര് തരണം?
5: തരണം.
4: ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഞാനും വരാം, ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പട്ടാളം വീട്ടിൽ പവിത്രൻ പവിത്രൻ സിനിമ കാണാൻ പവിത്രേശ്വരത്തേക്ക് പോയി. ഇത് കണ്ട മുനിയമ്മ മൂന്നാറിൽ പോയി. പോകുന്ന വഴിയിൽ കണ്ട ഇതൊന്നും എനിക്കറിയില്ല എന്ന പുസ്തകം വാങ്ങി അതിലെ വന്ന ഞാപ്പോക്കൽ ചിത്രയ്ക്ക് കൊടുത്തു. ഇത് വാങ്ങിയ ചിത്ര ചാത്തനാംകുളത്തേക്ക് പോയി. ഇത് കണ്ട കണ്ടത്തിൽ കുഞ്ഞിരാമൻ കുട്ട വിൽപ്പനക്കാരൻ വറീതിനെ കണ്ട് കാ വറുത്തതും കറിക്കരിഞ്ഞതും ഉണ്ടോ എന്ന് തിരക്കി. ഇത്രയേ ഉള്ളു. കഥ കേട്ടല്ലോ?
5: കേട്ടു.
4: ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോകണ്ടായോ?
5: പോകാം
4: അല്ലേ. അപ്പൊ ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം. പുസ്തകം അതിലെ വന്ന ആർക്കാണ് കൊടുത്തത്?
5: പട്ടാളം വീട്ടിൽ
4: അല്ല.

0: രണ്ട് ഉത്തരങ്ങളും തെറ്റി. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്.
1: അറിയില്ല.
0: ഞാപ്രാക്കൽ ചിത്രയ്ക്കാണ് കൊടുത്തത്. ഞാപ്രാക്കൽ അല്ലേ, അതാണ് ഊരാ കൊടുക്കുന്ന പറയുന്നത്. അവിടുത്തെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. സിനിമ കാണാൻ എവിടേക്കാണ് പോയത്? മൂന്നാർ. ഈ മൂന്നാറിൽ പോയിട്ടുണ്ടോ?
1: മൂന്നാറിൽ പോയിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും മൂന്നാർ. ഇനി മൂന്നാറിൽ അല്ല, മൂന്നാർ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും
1: മൂന്നാർ കാണണമെന്ന് ആഗ്രഹം ഉണ്ട്.
0: നാലാറ് കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: അതുകൂടെ കാണണം കേട്ടോ. അപ്പൊ മൂന്നാറിലെ നീലക്കുറിഞ്ഞി പൂത്തത് കണ്ടിട്ടുണ്ടോ?
1: ഇല്ല, കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. 12 വർഷത്തിൽ ഒരിക്കലും പൂക്കുന്നതല്ലേ?
0: അതെ അതെ അതെ. ആ, അപ്പൊ ഒന്ന് പോയി കാണണം അത് കേട്ടോ. അപ്പൊ അറിയത്തില്ല അല്ലേ. അപ്പൊ ഈ മൂന്നാറിൽ പോയി നീലക്കുറിഞ്ഞി കാണണമെന്നുള്ളതുകൊണ്ടായിരിക്കും മൂന്നാറ് വീണ്ടും വന്നത്. അപ്പൊ അടുത്ത അതിന്റെ ആൻസർ ഞാൻ തരട്ടെ. പവിത്രേശ്വരത്തേക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചിത്ര എവിടേക്കാണ് പോയത്? ചാത്തന്നൂരല്ല, ചാത്തിനാകുളത്തേക്കാണ് പോയത്. കറക്റ്റ് ആൻസർ, രണ്ടു മാർക്ക് വാങ്ങിച്ചു. അടുത്ത ചോദ്യം, മൂന്നാറിൽ പോയത് ആരാണ്? ആ, മുനിയമ്മയാണ് മൂന്നാറിൽ പോയത് കേട്ടോ. അടുത്ത അഞ്ച് ലാസ്റ്റ് ചോദ്യം, വറീദിനെ കണ്ട് എന്തുണ്ടോ എന്നാണ് തിരക്കിയത്? ഒരു പാട്ടുണ്ട്, നീ അറിഞ്ഞോടി എന്നാണ് അതിന്റെ, അത് കഴിഞ്ഞുള്ള വരി വരുന്നത്. വാസോ ഏത്
1: പാട്ടാ?
0: നീ അറിഞ്ഞോ അല്ലേ. അല്ല, അറിയത്തില്ല. വറുത്തതും അരിഞ്ഞതും ഒക്കെ അതിനകത്ത് വരുന്നത്. വറുത്തതും അരിഞ്ഞതും ഒക്കെയാ വരുന്നെന്ന് പറഞ്ഞത്. ഓണത്തിനൊക്കെ എന്തൊക്കെ വറുക്കും നമ്മള്? അതെ, പിന്നെ പറയട്ടെ, കാ വറുത്തതും കരിക്കറിഞ്ഞതും. അപ്പൊ അഞ്ചു മാർക്ക് കിട്ടി കേട്ടോ. മിടിക്കായിരുന്നു, നല്ല മത്സരമായിരുന്നു. ആദ്യമായിട്ടല്ലേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇനിയും വിളിച്ച് വീണ്ടും മത്സരത്തിൽ പങ്കെടുക്കണം, സമ്മാനം വാങ്ങിക്കണം. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, വെൽക്കം. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740091. കേട്ടുകൊണ്ടിരിക്കുവാൻ റേഡിയോ 91.2 ഊരാ കൊടുക്കൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി നിങ്ങൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നു. ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: നീത ആരാണെന്ന് പറഞ്ഞേ? ആ നീതു, എവിടുന്നാ വിളിക്കുന്നത്? മൈനാകപ്പ. എന്ത് ചെയ്യുന്നു നീതു? ആണോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതല്ലേ. ഓക്കെ, നീതു ഊരാക്കുടിക്കിന്റെ ഒരു ശ്രോതാവാണോ? നീതു പാട്ടൊക്കെ പാടുവോ? പിന്നെ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ. ആ അപ്പൊ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പോവാം ഊരാക്കുടിക്കിലേക്ക്. റെഡി അല്ലേ? അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. പറയട്ടെ, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ പറയട്ടെ. പച്ച, നീല, മഞ്ഞ, വെള്ള, ഇതിലേത് കളറാണ് നീ ഇത് തിരഞ്ഞെടുക്കുന്നത്? നീല കളർ അല്ലേ. നീലയാണ് നീതു തിരഞ്ഞെടുത്ത കളർ. ആ നീല, നീതു തിരഞ്ഞെടുത്ത നീല കൂടം ഞാനൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം നീതു തിരഞ്ഞെടുത്ത നീല കൂടം ഞാൻ പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു പ്രാവശ്യം ഞാൻ കഥ പറയത്തുള്ളൂ കേട്ടോ. സുൽത്താൻ ബത്തേരി സുലൈമാൻ സുലൈമാന് കുടിക്കാനായി സുകുമാരേട്ടന്റെ കടയിൽ പോയി. സുലൈമാന് കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയതും അവിടെ കണ്ട കണ്ടശാം കടവിൽ കണിയാരേട്ടന്റെ കയ്യിലിരുന്ന ഇരുന്നാൽ എങ്ങനെ എണീക്കാം എന്ന പുസ്തകം കണ്ടത്. ഇത് മനസ്സിലാക്കിയ മനസ്സില്ല മനസ്സിൽ മധുവിനെ മുതലയെ കാണാൻ കൊണ്ടുപോയെങ്കിലും കുളത്തിൽ മുതല ഇല്ലാത്തതിനാൽ മുന്തിരിപ്പ വള്ളി തളിർത്തത് കാണാൻ മുന്തിരിപ്പാടത്തിൽ പോയി. പുളിമുന്തിരി കഴിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയുള്ള കഥ കേട്ടോ. കഥ കഥ കേട്ടു. അപ്പൊ ചോദ്യത്തിലോട്ട് പോകാം. ചോദിക്കട്ടെ, സുലൈമാൻ സുകുമാരേട്ടന്റെ കടയിൽ നിന്നും എന്താണ് കുടിച്ചത്? സുലൈമാനി. രണ്ടു മാർക്ക് കിട്ടി, മിടിക്കുകയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, തിരിഞ്ഞു നോക്കിയ സുലൈമാൻ ആരെയാണ് കണ്ടത്? അല്ല, അറിയാവോ? ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, ആലോചിച്ച് നോക്കിയാലും കിട്ടത്തില്ല. കണ്ടശാം കടവിൽ കണിയാരേട്ടനെ. എന്തു പറഞ്ഞത്? അല്ല, എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? കണാരേട്ടൻ. അങ്ങോട്ട് പറഞ്ഞു, അതും ചോദിച്ചത് ആരെയാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. കണിയാരേട്ടന്റെ കയ്യിലിരുന്ന പുസ്തകം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരക്ഷയില്ല. അപ്പൊ ഞാൻ പറയട്ടെ ആൻസർ. ഇരുന്നാൽ എങ്ങനെ എണീക്കാം. അവിടെ നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അഞ്ചെണ്ണം. മുതലേ കാണാൻ ആരെയാണ് കൊണ്ടാക്കിയത്? മുതലേ കാണാൻ ആരെയാണ് കൊണ്ടാക്കിയത്? നമ്മുടെ ഒരു സിനിമാ നടനുണ്ട്, ഒരു കാരണവരെ നമ്മുടെ സിനിമയിലെ ആദ്യത്തെ നായകനാക്കിയായിരുന്നു. ഇപ്പം അങ്ങനെ അഭിനയിക്കുന്നതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് അറിയാവോ? അയ്യോ, ആ നടനെ അറിയത്തില്ലേ? സത്യൻ, പ്രേം നസീർ. സത്യൻ, പ്രേം നസീർ, ജയൻ, അവരുടെ കൂടെ ഒക്കെ
1: അഭിനയിച്ചതാ.
0: എന്നാലും അറിയാൻ പറ്റും. രക്ഷയില്ല. മധു, മധുവിനെ, മധു ഒന്ന് അറിഞ്ഞ അറിയാവോ? മധു അറിയാവോ? മധുവിനെ ആയിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. കയ്യിൽ നിന്ന് പോയി അല്ലേ. എന്നാ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. മുന്തിരിവള്ളി തളിർത്തത് കാണാൻ എവിടെയാണ് പോയത്? എവിടാ പോകുന്നത് മുന്തിരിവള്ളി തളിർത്തത് കാണാൻ? സിമ്പിള് ക്വസ്റ്റ്യൻ അല്ലേ. ആ മുന്തിരിവള്ളി തളിർത്തത് കാണാൻ മുന്തിരിത്തോട്ടത്തിൽ അല്ലേ. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. രണ്ടു മാർക്ക് വാങ്ങിച്ചു. ആദ്യമായിട്ടല്ലേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ആ ആ സത്യം ആദ്യം. അതുകൊണ്ടാ കുഴപ്പമില്ല, ഇനി വീണ്ടും വിളിക്കണം. വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം, സമ്മാനം വാങ്ങിക്കണം കേട്ടോ. അപ്പൊ ഇതൊരു തുടക്കമാകട്ടെ, തുടക്കമാവട്ടെ അതെ അല്ലേ. അപ്പൊ വിളിച്ചാലും സന്തോഷം കേട്ടോ. എന്റെ ആണോ? എന്റെ പേര് നിയാസ് സിറ്റി.
1: ഓക്കെ.
0: നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740092. കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത്. ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ഹലോ,
1: ആ ഇതാരാണെന്ന് പറഞ്ഞേ?
0: എന്റെ പേര് സരിഷ്ഠ.
1: സരി,
0: സരിഷ്ഠ,
1: സരിഷ്ഠ, അരിഷ്ടം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തോ എന്റെ അർത്ഥം അടിപൊളി പേര് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത് കേട്ടോ. റയറാ ഇത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഫരിസ്ഥ അങ്ങനെ ഒരു പേരേ ഞാൻ കേട്ടിട്ടില്ല. ആരാണ് ഈ പേരിട്ടത്? ആരാണ്? അല്ലേ, എന്ത് ചെയ്യോ ഫരിസ്ഥ? പഠിക്കുകയാണോ? അല്ലയോ? പഠിക്കുകയാണ്. അത് ശരി, പഠിക്കുകയാണ് അല്ലേ. നയന്തിൽ പഠിക്കുകയാണ് അല്ലേ. ഓക്കെ ഫരിസ്ഥ, പാട്ടൊക്കെ പാടുവോ? എന്നാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ ആകാം. അയ്യോ വേണമല്ലോ, ഒന്ന് പാടിന്ന്. മടി വിചാരിക്കരുത്, പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ മൂളിപ്പാട്ടെങ്കിലും പാടണം. പഠിക്കൂ.
0: You're right.

0: കഴിഞ്ഞോ? അത്രയുള്ളൂ. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്
1: കേട്ടോ.
0: വെൽക്കം. ഇപ്പൊ ഡെയിലി ഡെയിലി പാടണം കേട്ടോ. അപ്പൊ ഊരാക്കുടുക്കിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? അറിയാം. അപ്പൊ നമുക്ക് ഊരാക്കുടുക്കിലോട്ട് പോകാം അല്ലേ? അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. പച്ച മഞ്ഞ വെള്ള, ഇതിൽ ഏത് കളർ കുടമാണ് ഫരിസ്ത തിരഞ്ഞെടുക്കുന്നത്? വെള്ള. ആ ഫരിസ്ത തിരഞ്ഞെടുത്ത വെള്ള കുടം നമുക്കൊന്ന് പൊട്ടിച്ചുകളാം. എന്താ പൊട്ടിക്കട്ടെ? പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചു. അതിലൊരു കഥ കിട്ടിയിട്ടുണ്ട്. ആ കഥ ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞ ഞാൻ 5 ചോദ്യം കൂടെ ചോദിക്കാം അതിൽ നിന്ന്. അതിന് ആൻസർ ആര് തരണം? ഞാൻ തരണം. അപ്പൊ കേട്ടോ, കഥ കേട്ടോ. കേക്കുവല്ലേ? അവിടെ കണ്ട ഇക്കാനെ അവിടെ കണ്ടില്ല, എന്നിട്ടും അപ്പു അപ്പുപ്പനെ തിരക്കി തിരുവല്ലയിലേക്ക് പോയി. ഇതറിഞ്ഞ ഇതൽ വീട്ടിൽ ഇരട്ടപ്പൻ ഇടിയപ്പം കഴിക്കാൻ കാതറിന്റെ കടയിലേക്ക് പോയി. അവിടെ കണ്ട കനകന്റെ മകൻ കനകരാജിനെ കദളിപ്പഴം കഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ കണ്ട ടിക്കറ്റ് എടുക്കാൻ ബസ്സിൽ കയറണം എന്ന നോവൽ എടുത്ത് വായിച്ചിട്ട് അതിലെ വന്ന ആനപ്പുറത്ത് അലിയാരെ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ആവണിയിൽ അനന്തുവിൻ്റെ വഴക്ക് പറഞ്ഞിട്ട് അതിലെ വന്ന വനജ എന്ന ബസ്സിൽ കയറിപ്പോയി. ഇത്രയുള്ളൂ.

0: അതാ ഊരാക്കുടുക്ക്. ഈ ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? അറിയോ? അതെ, വല്ലാത്തൊരു കുടുക്കായത്. അപ്പൊ കുഴുകി കേട്ടോ. അപ്പൊ ചോദ്യത്തിലോട്ട് പോകാം, പോകട്ടെ. ഒന്നാമത്തെ ചോദ്യം, അപ്പു ആരെയാണ് തിരക്കി പോയത്? അപ്പൂപ്പനെ. വളരെ മിടുക്കി, കറക്റ്റ് ആൻസർ അല്ലേ കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇടിയപ്പം കഴിക്കാൻ ആരാണ് പോയത്? ഇടിയപ്പം കഴിക്കാൻ ആരാണ് പോയത്? ഹലോ, അറിയത്തില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇടിയപ്പം കഴിക്കാൻ ആരായിരിക്കും പോയത്? അപ്പുവല്ല, അപ്പുവല്ല. അറിയാവോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാനും പറ്റത്തില്ല. ഇതൾ വീട്ടിൽ ഇരുട്ടപ്പനായിരുന്നു ഇടിയപ്പം കഴിക്കാൻ പോയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഏത് നോവലാണ് എടുത്തു വായിച്ചത്? ആ പറഞ്ഞോ, കറക്റ്റാ പറഞ്ഞോ. ടിക്കറ്റ് എടുക്കാനോ? ടിക്കറ്റ് എടുത്താൽ ബസ്സിൽ കയറാം, ടിക്കറ്റ് എടുത്താൽ എന്ന് പറഞ്ഞു. ഒരു മാർക്ക് കിട്ടി കേട്ടോ, കേട്ടോ. അടുത്ത മൂന്നാമത്തെ അല്ല, നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അരിക്കട ആരാണ് അരിക്കട നടത്തിക്കൊണ്ടിരുന്നത്? മുമ്പേ പറഞ്ഞതാ പേര്, മുമ്പേ ആ പേരൊന്ന് പറഞ്ഞായിരുന്നു. അപ്പുവല്ല, അപ്പുവല്ല, അത് മുമ്പ് ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ, എപ്പോഴോ പറഞ്ഞു. അരിക്കട നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? ആയിലുണ്ട് പേര്, ആയിലാണ്. അപ്പുപ്പനല്ലേ, അപ്പുപ്പനെ പോയല്ലോ, അപ്പുപ്പനല്ലേ. ആരാണ്? ആ പറഞ്ഞോ, പറ. അറിയത്തില്ല, അറിയത്തില്ല. ആവണിയിൽ അനന്തു ആയിരുന്നു കേട്ടോ, ആവണിയിൽ അനന്തു. ലാസ്റ്റ് ചോദ്യം, അഞ്ചാമത്, കനകന്റെ മകന്റെ പേരെന്തായിരുന്നു? കനകന്റെ മകന്റെ പേരെന്തായിരുന്നു? കനകന്റെ മകന്റെ പേരെന്തായിരുന്നു? കനകേഷ് അല്ല, കനകന്റെ മകന്റെ പേര് കനകേഷ്. കനകന്റെ, കനകന്റെ അതിനകത്ത് തന്നെ ഉണ്ട് ആൻസർ. കനകനകത്ത് തന്നെ ആൻസർ ഉണ്ട്, ആൻസർ അതിൽ തന്നെ ഉണ്ട്. ആ പറഞ്ഞോ. അല്ല, കനകു അല്ല. ഞാൻ പറയട്ടെ, കനകു, കനക, കനക എന്നൊക്കെ പറഞ്ഞു. കനകരാജ് എന്നായിരുന്നു. ആ കനക വരെ വന്നത് കൊണ്ട് ഒരു മാർക്ക് കിട്ടി. ഇപ്പൊ മൊത്തം എത്ര മാർക്ക് കിട്ടിയെന്നറിയോ? 4-3 അല്ല, 4 മാർക്ക് കിട്ടി. ആ 4 മാർക്ക് കിട്ടി കേട്ടോ. വെൽക്കം. അപ്പൊ ഇനിയും വിളിക്കണം, വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. പങ്കെടുക്കത്തില്ലേ? വിളിക്കണം, മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. ആ അപ്പൊ ഓക്കെ, വിളിച്ചാൽ സന്തോഷം കേട്ടോ. ഓക്കെ ബൈ. നിങ്ങൾക്കും വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 9 5 4 4 7 0 0 9 2. കേട്ടുകൊണ്ടിരിക്കുവാൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി.
1: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സ്

0: എന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
0: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: ഹലോ, ഇതാരാണ്? കല കല കല ഒരു കലാകാരിയാണോ? ആണ്. അപ്പൊ പാട്ടൊക്കെ
1: പാടും?
0: പിന്നെ എങ്ങനെ എങ്ങനെ കല? ഒരു കലാകാരി എന്തിന്റെ കലാകാരിയാണ്? ഡാൻസ് കളിക്കും? ഇല്ലില്ല, പാട്ടൊന്നുമില്ല. പാട്ട് കേക്കൂല്ലേ? പാട്ട് കേക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഊരാക്കുടുക്കിന്റെ ഒരു ശ്രോതാവാണ് കല അല്ലേ? അതെ അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഊരാക്കുടുക്കിലേക്കോട്ട് പോകാം. പോകാം. അപ്പൊ എന്റെ കയ്യിൽ രണ്ട് കുടങ്ങൾ ഇരിപ്പുണ്ട്, അതിന്റെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. പച്ച, മഞ്ഞ, ഇതിൽ ഏത് കളറാണ് കല തിരഞ്ഞെടുക്കുന്നത്? പച്ചക്കുടമാണ് കല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കല തിരഞ്ഞെടുത്തിരിക്കുന്ന പച്ചക്കുടം നമുക്കൊന്ന് പൊട്ടിക്കാം. പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാന് ആ കുടം ഒന്ന് പൊട്ടിക്കാൻ പോവാം. പൊട്ടിച്ചു പൊട്ടിച്ചു. കേൾക്കുന്നോ? കേക്കുന്നു. ആ കുടം പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്ന ഒരു കഥയാണ്, അതൊന്നും ഞാനൊന്ന് പറയും. ആ കഥ കേട്ടിട്ട് വേണം അഞ്ച് ചോദ്യം ചോദിക്കാൻ. ആൻസർ ആര് തരണം? കല തരണം, കല തരണം. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നമുക്ക് പോകാം കഥയിലോട്ട്. കുടം പൊട്ടിച്ച് കിട്ടിയ കഥ ഞാൻ പറയാൻ പോവുകയാണ്, ശ്രദ്ധ ചെയ്യണം. താമരശ്ശേരി ചുരം ഇറങ്ങി വന്ന താമരാക്ഷനോട് താളമേളം തരികിടമേളം എന്ന് പറഞ്ഞിട്ട് അതിലെ വന്ന ദേ എങ്ങോട്ടോ പോകുന്നു എന്ന ഓട്ടോയിൽ കയറി കാദറിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതറിഞ്ഞ തോന്നയ്ക്കൽ ചന്ദ്രൻ രുദ്രനെ തിരക്കി തിരനോട്ടം സിനിമ കാണാൻ കളിയിക്ക വെളിയിലേക്ക് പോയി. ഇത് കേട്ടറിഞ്ഞ കേളിയിൽ കേളപ്പൻ തമിഴ്നാട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ കണ്ട കുട്ടപ്പൻ ചേട്ടനോട് തട്ടാൻ കുട്ടനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് കയ്യിൽ ഇരുന്ന മുന്തിരിച്ചാറ് അവിടെ കണ്ട കളരിക്കൽ കൃഷ്ണന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. എന്ത് പറ്റി? കഥ കേട്ടങ്ങ് ചിരിച്ചതല്ലേ? അതെ, കഥ ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? ഒരു പ്രാവശ്യം പറയത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. അപ്പൊ കഥ ഒരു പ്രാവശ്യം പറയത്തോളൂ. അപ്പൊ നോക്ക്, ആദ്യമായിട്ടല്ലേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്, അതല്ലേ? ഇതൊരു ഊരാക്കുടുക്കല്ലേ. അപ്പൊ നമുക്ക് പോകാം ധൈര്യമായിട്ട്. റെഡി അല്ലേ? അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാവുന്നേ. ആദ്യത്തെ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്. കുട്ടപ്പൻ ചേട്ടനോട് എന്താണ് ചോദിച്ചത്? കുട്ടപ്പൻ ചേട്ടനോട് എന്താണ് ചോദിച്ചത്? അങ്ങനല്ലല്ലോ. ആരോ കണ്ടോ എന്നാ ചോദിച്ചത്. ആരാണ്? പണ്ടൊക്കെ സ്വർണ്ണം, നമ്മളിപ്പോ സ്വർണ്ണമൊക്കെ എവിടെ വാങ്ങിക്കാൻ പോകുന്നത്? സ്വർണം മേടിക്കാൻ എവിടെ പോകുന്നത്? ജുവല്ലറി, സ്വർണ്ണക്കടയിൽ പോകും അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറ, സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടാണ്. പെട്ടെന്ന് പറഞ്ഞു. അവിടെ ആരോണ്ട് പറയുന്നുണ്ട്, കറക്റ്റാണത്. മോള് എന്തോ പറഞ്ഞു തന്നത്. എന്താ പറഞ്ഞോ? പറഞ്ഞില്ലേ, ആൻസർ പറഞ്ഞില്ലേ, തന്നില്ലേ? പറഞ്ഞോ. തട്ടാനെ ഓടിവായോ ഓടിവായോ, അങ്ങനെയാണോ? അങ്ങനാണോ പറഞ്ഞത്? കൊച്ചവിടെ തട്ടാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് കിട്ടി. കറക്റ്റാണ് ആൻസർ, തട്ടാൻ കുട്ടനെ കണ്ടോ എന്നാണ് ചോദിച്ചത്. തട്ടാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് കിട്ടി കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഏത് ഓട്ടോയിലാണ് കയറിയത്? കൃഷ്ണ കൃഷ്ണ ഗോപാലകൃഷ്ണ അല്ലല്ലോ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഏത്? അറിയത്തില്ല അറിയത്തില്ല
1: അറിയത്തില്ല
0: അറിയത്തില്ല. അത് ഞാൻ ആൻസർ പറയട്ടെ. ദേ എങ്ങോട്ടോ പോകുന്നു, അറിയായിരുന്നു അറിയായിരുന്നു. പറയണ്ടേ, അടുത്ത മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. തോന്നക്കൽ ചന്ദ്രൻ ആരെയാണ് തിരക്കിയത്? അല്ല അല്ല അല്ല, തോന്നക്കൽ ചന്ദ്രൻ ആരെയാണ് തിരക്കിയത്? അറിയാവോ അറിയാവോ? ഏ കുട്ടനെ അല്ല, കുട്ടന്റെ കഴിഞ്ഞു, കുട്ടനെ കഴിഞ്ഞു. ഏ
1: അറിയത്തില്ല.
0: തോന്നക്കൽ ചന്ദ്രൻ, തോന്നക്കൽ ചന്ദ്രൻ, തോന്നക്കൽ എന്നുള്ള കേട്ടിട്ടുണ്ടോ സ്ഥല പേര്? ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഏത് സിനിമയിലാണ്? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണികളും ഞാൻ പറക്കിയെടുത്തു. ആ ആൻസർ പറയട്ടെ. രുദ്രനെ രുദ്രനെ. അടുത്ത നാലാമത്തെ ചോദ്യം, മുന്തിരിച്ചാറ് എവിടുത്തെ ആർക്കാണ് കൊടുത്തത്? ആ ഇത് പറയും, ഇത് മുമ്പേ ആൻസർ പറഞ്ഞതാ. കൃഷ്ണൻ എപ്പോഴേ കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. രണ്ട് മാർക്ക് വാങ്ങിച്ചു കേട്ടോ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലേക്ക് പോയത് ആരാണ്? അറിയത്തില്ല, രക്ഷയില്ല. കേളിയിൽ കേളപ്പൻ. അപ്പം ഓക്കെ, നല്ല മത്സരമായിരുന്നു, കുഴപ്പമില്ല. മൂന്ന് മാർക്ക് വാങ്ങിച്ചു. ഏ ആദ്യമായിട്ടല്ലേ? അല്ല, മൂന്ന് വാങ്ങിച്ചു, മൂന്ന് വാങ്ങിച്ചു. ആദ്യമായിട്ടല്ലേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം, വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം, സമ്മാനം വാങ്ങിക്കണം കേട്ടോ. അപ്പൊ വിളിച്ചാലും സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഊരാക്കുടുക്കിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വൈൻഡപ്പ് സ്റ്റേജിലോട്ട് എത്തി. അപ്പോൾ ഇന്ന് ഇനി ഈ മത്സരത്തിൽ സമ്മാനം, ഇന്നത്തെ സമ്മാനം ആർക്കാണെന്ന് അറിയേണ്ടത്. അത് നമുക്ക് നല്ല ഒന്ന് രണ്ട് പാട്ടുകൾ കേട്ടതിന് ശേഷം വീണ്ടും തിരികെ എത്താം. റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിയാസിറ്റി.

0: എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
9: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

ആകട്ടെ. വെൽക്കം ബാക്ക് ടു എൻ റേഡിയോ 91.2 ഉരാക്കുടുക്കൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഉരാക്കുടുക്കൽ ഒരുപാട് പേര് വിളിച്ച് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെ ഇന്ന് ഒരാൾക്ക് മാത്രമേ നമുക്ക് സമ്മാനം കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ഇന്ന് വിളിച്ച സൂര്യയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ഊരാക്കുടുക്കിൻ്റെ സമ്മാനം കിട്ടിയിരിക്കുന്നത്. സൂര്യ എൻ റേഡിയോ 91.2 ഓഫീസിൽ 7 ദിവസത്തിനുള്ളിൽ ID കാർഡുമായി വന്ന് ഈ സമ്മാനത്തിൻ്റെ വൗച്ചർ കൈപ്പറ്റേണ്ടതാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നല്ല ചിന്തകളും വിശേഷങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ്

0: ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൌകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുക. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ നിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി.

രാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 7:25.

0: മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.
3: Radio 91.2.

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2. ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

സ്വന്തമാക്കാൻ മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ കൂടിയുള്ളതാകണം നമ്മുടെ ജീവിതം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലത്തിന്റെ സഞ്ചാരത്തിലൂടെ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിമിതമായ സഞ്ചാരമാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. മാറിയതും മാറിക്കൊണ്ടിരിക്കുന്നതും ഇനി മാറാനിരിക്കുന്നതുമായ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ, ഓർമ്മയിലൂടെ, വർത്തമാനകാല ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ സ്ഥാനമാനങ്ങളിലും അവർക്ക് നൽകുന്ന പരിഗണനയിലും കാലം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ, അതിലൊന്നാണ് വൈധവ്യം അഥവാ വിധവയാവുക എന്നത്. കാലത്തിന്റെ വ്യത്യാസമില്ലാതെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആർക്കും ഒരു തർക്കമില്ലാത്ത, വിവാദമില്ലാത്ത വിഷയങ്ങളിലൊന്നാണ് മരണം. ആരും എപ്പോഴും എങ്ങനെയും മരിക്കാം എന്നുള്ള കാര്യത്തിൽ വലിയ വ്യത്യാസം ആർക്കിടയിലുമില്ല. അങ്ങനെ മരണപ്പെടുന്ന ഭർത്താവിന്റെ ഭാര്യ, അവരെയാണ് വിധവയെന്ന് വിളിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ വിധവകളുടെ ജീവിതവും കാലത്തിന്റെ ചലനാത്മകതയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ആ മാറ്റത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദിലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

വൈധവ്യവും അനാഥത്വമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതൊരു നിശ്ചിത പ്രായം കഴിഞ്ഞാകുമ്പോൾ അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ കുറവായിരിക്കും. പ്രായം ചെല്ലുമ്പോൾ മക്കളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ മക്കളുടെ സാമീപ്യം, ജീവിത സാഹചര്യങ്ങളും അവരെ നോക്കിക്കൊള്ളും. എന്നാൽ അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഒരുപാട് സ്ത്രീകളുടെ ഒരു കാലഘട്ടത്തിന്റെ ദുഃഖം, ഇന്നത്തെ സാഹചര്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് സതി എന്ന് പറയുന്ന ആചാരത്തെക്കുറിച്ച്. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്നതാണ് സതിയുടെ ഏറ്റവും ക്രൂരമായ വശം അല്ലെ? രാജാറാം മോഹൻ റോയ് എന്ന വലിയ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായ ആ മനുഷ്യനാണ് അതിനന്ത്യം കുറിച്ചത്. ഇന്നത് കേൾക്കുമ്പോൾ എല്ലാവരും വളരെ സാധാരണ വികാരത്തോടെയാണ് അതിനെ സമീപിക്കുന്നതെങ്കിലും അന്നത് വല്ലാതെ സാമൂഹിക യാഥാർത്ഥ്യവും ആചാരവുമായി കണ്ട് അങ്ങനെ മരണപ്പെട്ടെങ്കിൽ മാത്രമേ ഭർത്താവിന്റെ ആത്മാവിന് പുണ്യം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അതിനെ കണ്ടത്. അങ്ങനെ എത്രയോ സ്ത്രീകളാണ് ചിതയിൽ എരിഞ്ഞടങ്ങിയത് അല്ലെ? ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായത്തിൽ ഭർത്താവ് മരണപ്പെട്ടതിന്റെ ദുഃഖം കൂടാതെ സ്വന്തം ജീവിതം കൂടി ഇഷ്ടം നോക്കാതെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വരുന്ന വൈധവ്യത്തിന്റെ കാലം. ആ കാലഘട്ടമൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അത്തരം ആചാരം കുറവായിരുന്നു എങ്കിലും അത്തരം ആചാരങ്ങളുടെ ഭാഗമായി അതിന്റെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഉണ്ടായിരുന്നു അല്ലെ? വെള്ള വസ്ത്രം ധരിക്കുക, മുടി മൊട്ടയടിക്കുക, മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുക, സന്തോഷകരമായ കാര്യങ്ങൾക്ക് വിളിക്കാതിരിക്കുക തുടങ്ങിയ വ്യത്യസ്തമായ രീതികൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതെ, വൈധവ്യം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ശാപമായി, അവരുടെ പരീക്ഷണമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

വിധവയായി പോയാൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാമൂഹിക സാഹചര്യം അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം അല്ലെ. പലപ്പോഴും കെട്ടിച്ചുവിടുന്ന വീടുകളിലേക്ക് മടങ്ങാനാകില്ല. അവിടെ സഹോദരിമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹവും ബാക്കി കാര്യങ്ങൾക്കും തടസ്സമാകും എന്നുള്ള ചിന്ത, അതോടൊപ്പം തന്നെ ആത്മീയമായി എന്തോ വലിയ ദോഷമുള്ളത് കൊണ്ടാണ് ഭർത്താവ് മരിച്ചതെന്നുള്ള രീതി പലതിനും ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥ, ഇതൊക്കെ അന്നും ഇന്നും ഏറെയും കുറഞ്ഞുമുള്ള രീതിയിലുണ്ട്. അതുകൂടാതെ തന്നെ എത്ര സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ഒരു വീട്ടിൽ കഴിയുന്നതെങ്കിലും വളർന്ന മക്കളോ അല്ലെങ്കിൽ തന്റെ അസ്തിത്വം ഉറപ്പിക്കാൻ കഴിയുന്ന ആ കുടുംബ സാഹചര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ നിമിഷം മുതൽ ഏറ്റവും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടുകളിൽ നിന്നും അന്യമാവുകയാണ് ഒരു വിധവയാകുന്ന സ്ത്രീ. പിന്നെ നോട്ടങ്ങൾ, തടസ്സങ്ങൾ, പരിശോധനകൾ, കുത്തുവാക്കുകൾ, ഒഴിവാക്കലുകൾ, തിരസ്കരണങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് ആ സ്ത്രീ ഇരയാവുകയാണ്. സ്വന്തം പ്രിയപ്പെട്ടവൻ മരിച്ച ദുഃഖങ്ങളെക്കാൾ വലിയ ആഴത്തിലാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത് അല്ലേ. താങ്ങാനും നിലനിൽക്കാനുമാകാതെ ചിലരൊക്കെ വലിയ മണ്ടത്തരമായ ആത്മഹത്യയിലേക്കൊക്കെ തിരിയുന്നതും സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതെ, വിധവകൾക്ക് അന്നും ഇന്നും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഓരോ സാഹചര്യത്തിന്റെയും കാലത്തിന്റെയും അനുസരിച്ച് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പലപ്പോഴും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് വിധവകളെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാവർക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാം, പുറത്തേക്കിറങ്ങാം, സമൂഹവുമായി ബന്ധപ്പെടാം. എന്നാൽ വിധവയ്ക്ക് ഇതൊക്കെ അന്യമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാടുകളിലും വീടുകളിലുമൊക്കെ കണ്ടുവരുന്നത്. ഏതായാലും കാലം മുന്നോട്ട് പോയപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെന്നൊഴിച്ചാൽ മരിച്ചു ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്നും വിധവകൾക്കിടയിൽ ധാരാളമായി ഉണ്ട് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് അല്ലേ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയേക്കാം.

വർത്തമാനകാലം പുരോഗതിയുടെയും വളർച്ചയുടെയും കാലമാണ്. പഴയ ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. യഥാർത്ഥ ആചാരങ്ങളുടെ സ്ഥാനത്ത് മറ്റ് പല ദൃശ്യങ്ങളും അഭിപ്രായ പഠനങ്ങളും ഒക്കെ മേൽക്കൈ നേടി. ഇവിടെ വിധവകളുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ കൂടുതൽ പ്രകാശം എത്തിയെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അല്ലെ? പഴയ കാലത്തിന്റെ മാമൂലികൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും ഇന്ന് നിന്നുകൊടുക്കാൻ തയ്യാറാവാത്ത ധാരാളം പേരുണ്ട്. ആദ്യമൊക്കെ തടയും, പിന്നെ പരിഹസിക്കും, പിന്നീട് അപമാനിക്കും. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാൽ പിന്നെ സ്വതന്ത്രമായി അവരെ ഉപേക്ഷിച്ച് മറ്റൊരിരയെ തേടി പോകും. അതെ, വൈധവ്യം ഒരു പാപമോ ശാപമോ അല്ല, അത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന പരീക്ഷണമോ വിധിയോ ആണ്. അതിന്റെ മേൽ പറന്നുയർന്ന് നിലനിൽപ്പിന്റെയും അസ്തിത്വത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ അടിസ്ഥാനം ഉണ്ടാക്കുന്നവരാണ് വിജയിക്കുന്നവർ. വിധവകളായി തീർന്ന ശേഷം എരിഞ്ഞടങ്ങാതെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന കുടുംബവും സ്ഥാപനവും വീടും മക്കളെയൊക്കെ നോക്കി വീണ്ടും കൂടുതൽ കരുത്തോടെ, ഒരു പക്ഷേ രാത്രികളിലോ ഒറ്റയ്ക്കോ ഇരുന്നൊക്കെ തളർന്നാലും കരഞ്ഞാലും അതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് കുതിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുപാടുകൾക്കുമുണ്ട്. അവരെ വെറുതെ വിടാം, അവരെ അപമാനിക്കാതിരിക്കാം. നാളെ നമ്മളെയും ഇതുപോലെയുള്ള ഊഴം കാത്തിരിക്കുന്നു എന്നുള്ളത് മറക്കാതിരിക്കാം. അവരുടെയൊക്കെ ശരീരത്ത് ഔഷധ മൂല്യങ്ങൾ ഇല്ല എന്ന് തിരിച്ചറിയാം. അഭിമാനത്തോടെ അവരെയും ചേർത്ത് നിർത്താം. അവരെ അപമാനിക്കുന്നതിൽ നിന്നും കള്ളങ്ങളും ഇല്ലാ കഥകളും ഇനി അർത്ഥസത്യങ്ങളെ ഭീകരമായ മാരകമായ കാട്ടുതീ പോലെ വളർത്തുന്ന വാർത്തകളാക്കി പടർത്താൻ പുരുഷന്മാരെക്കാളും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെ ഒരു സ്വയം തിരിച്ചറിവുള്ളവരാകട്ടെ. അവരും ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചോട്ടെ. അവരുടെ കാലം അടുക്കുമ്പോൾ ആരോടും പരാതിയും പരിഭവുമില്ലാതെ അവർ മടങ്ങിക്കോളും. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ രാത്രിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവർക്കും ശുഭരാത്രി.

0: ശുഭദിന ചിന്തകൾ.
1: ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമില്ലാത്ത മനുഷ്യൻ ചത്ത് ജീവിക്കുന്നതിന് തുല്യമാണ്. മാറ്റങ്ങളും വളർച്ചയും നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല ശാരീരിക മാനസിക ഉല്ലാസത്തിൻ്റെ അവസ്ഥയുമൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതാണ്. ആഗ്രഹം പലപ്പോഴും ഊർജമാണ്. നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അഗ്നിച്ചിറകുകളായി മാറുകയും ആ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ആ യാത്രയുടെ ക്ഷീണമറിയാതിരിക്കുകയും ഒക്കെ ചെയ്യും. നല്ലതാണ്. എന്നാൽ ആസക്തിയും ആർത്തിയും ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് വല്ലാത്ത ആസക്തിയായാൽ, എന്തിനോടാണോ ആസക്തി കാണിക്കുന്നത് അത് ലഭിച്ചാൽ ആസ്വദിക്കാൻ കഴിയില്ല. ഇനി അഥവാ അത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതും ആസ്വദിക്കാനാവില്ല. ധനമാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീയോടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത ആസക്തിയും ആർത്തിയും കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടുകയും നേടാനുള്ള സന്തോഷങ്ങൾ ആസക്തിയുടെ വെപ്രാളത്തിൽ ലഭിക്കാതെ വരികയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അല്പം അകലെ നിന്ന് ജീവിതത്തിൻ്റെ വികാരങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നോക്കിക്കാണുന്നതിലും നേടുന്നതിലും കൂടുതൽ ആസ്വാദ്യതയുണ്ടെന്നാണ് എൻ്റെ പക്ഷം. സ്വന്തം വികാരങ്ങളോട് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വ്രതാനുഷ്ഠാനൻ പോലെയുള്ള പ്രാർത്ഥനകൾ അവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത്

0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderradioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.